സുഹൃത്തുക്കളെ, ഞാനിപ്പോ കാലാപ്പാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. എന്റെ മുൻപിൽ ഒരു ഭീകരരൂപിയായി ജയിലും നിൽക്കുകയാണ്. ഇരുട്ട് വീണുകിടക്കുന്ന സെല്ലുകളിൽ നിന്ന് അടക്കിപ്പിടിച്ച തേങ്ങലുകൾ കേൾക്കുന്നുണ്ടോ? പ്രഭാതത്തിൽ ഇളങ്കാറ്റിൽ ചോരയുടെ മണമുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രിയദർശൻ ഒരു തമാശ ചിത്രം എടുക്കാനാവുമോ? പിന്നീടാണ് അറിഞ്ഞത് സംഗതി തമാശയല്ലെന്ന്. തമാശകളില്ലാത്തൊരു പ്രിയൻ ചിത്രമോ? അതെ, കാലാപ്പാനിയിൽ മുൻതൂക്കം മറ്റ് പലതിനുമാണ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ക്രമേണ ഞാൻ അറിഞ്ഞു, ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള കാലം. കഥ പറയൂ. കഥ പറഞ്ഞു തന്നു. കഥ കേട്ട് ഞാൻ വികാരഭരിതനായിപ്പോയി. സംവിധായകൻ പറഞ്ഞു, അന്നത്തെ വസ്ത്രധാരണം, കെട്ടിടങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഇവയൊക്കെ മാസങ്ങളോളം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അങ്ങനെ സംസാരിക്കവേ ഗോവർദ്ധന്റെ പോയകാല നൊമ്പരങ്ങളായി ഒരു ഗാനം അവിടെ കൊഴുകിയെത്തി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പെയ്തൊഴിയാതെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പെയ്തൊഴിയാതെയിൽ ആദ്യം കേൾക്കാം ശ്രീ ശ്രീധരൻ ഉണ്ണി എഴുതിയ ഒരു കവിത, അറിയാതെ വന്നെൻ്റെ. ആലാപനം വി.ടി. മുരളി.

അടുത്തതായി കേൾക്കാം കവിത ചിറകിൽ നിന്നൊരു തൂവൽ. രചന ഒ എൻ വി കുറുപ്പ്. ആലാപനം കാവാലം ശ്രീകുമാർ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
2: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
1: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

എല്ലാവർക്കും നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ അദ്വിത് സിബിയാണ്. ഞാൻ സെന്റ് ജോസഫ് സ്കൂൾ തൃക്കാക്കര +2 വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട് കങ്ങരപ്പടിയിലാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ ഞാൻ, അങ്ങനെ 4 പേര് അടങ്ങിയൊരു കുടുംബമാണ്. ചെറുപ്പം തൊട്ടേ ഞാൻ 3 വയസ്സ് 4 വയസ്സൊക്കെ തൊട്ട് മുകളിൽ തുടങ്ങുമെന്ന് അച്ഛനമ്മ പറയുമായിരുന്നു. എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് തൊട്ടാണ് പാട്ട് പാടി തുടങ്ങിയത്. എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയത് എൻ്റെ വല്യച്ഛനാണ്. അതെൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു മണ്ണുക്കാവ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലായിരുന്നു. ഒരു നാടൻ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. കലാഭമണിയുടെ അനിയൻ്റെ പാട്ടായിരുന്നു. അപ്പോൾ ആ ഒരു 4 വരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

പിന്നീട് ഞാൻ ഒരു 8th 9th പഠിക്കുമ്പോഴാണ് ഞാൻ മേരി മിസ്സിനെ പരിചയപ്പെടുന്നത്. മിസ് എനിക്ക് സോഷ്യൽ സയൻസ് എടുക്കുന്ന അധ്യാപികയായിരുന്നു. മിസ് അതിനോടൊപ്പം എന്നെ പാട്ടും പഠിപ്പിക്കും. എൻ്റെ സ്കൂളിലെ എന്നെ പഠിപ്പിക്കുന്ന മറ്റധ്യാപകരും എനിക്ക് എന്നെ പാട്ടിലൂടെ വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളായ അരുൾജ്യോതി സിസ്റ്ററും എനിക്ക് വളരെ സപ്പോർട്ടാണ്. 10th 2 ഞാൻ എൻ്റെ ടീച്ചർ പഠിപ്പിച്ചു തന്ന ഒരു ലളിതഗാനമാണ് ഞാൻ പാടിയത്. അപ്പോൾ ആ ഒരു പാട്ട് ഞാനിപ്പോൾ ഓർക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് 4 വരി പാടാം.

ഉഷഹം സദൂതിലുണരും സ്മൃതിയിൽ

ക്ലാസ് തൊട്ട് ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ മിസ്സിൻ്റെ കീഴിലാണ് ഞാൻ പാട്ട് പഠിക്കുന്നത്. അപ്പോൾ മിസ് തേവക്കലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ മിസ് പഠിപ്പിച്ച ഒരു ഗണപതി സ്തുതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

നീയും മജനമനേന്ദ്രനും മുനിവരു പണിയും പങ്കച്ച ചരണ ശരണം ചരണം പങ്കജ ചരണ ശരണം ശരണം.

എൻ്റെ വീട്ടുകാരും എനിക്കതുപോലെ തന്നെ വളരെയധികം സപ്പോർട്ടാണ്. സ്റ്റേജ് പരിപാടികളിലാണെങ്കിലും അല്ലാണ്ട് പാട്ട് പഠിപ്പിക്കാനാണെങ്കിലും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 3ാം ക്ലാസ് തൊട്ട് ഞാൻ വേദികളിലൊക്കെ പാടാറുണ്ട്. നാട്ടിൻപുറത്ത് ഉത്സവങ്ങളിലാണെങ്കിലും ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ എന്നെ പാടിക്കാറുണ്ട്. അതുപോലെ കലാകാരന്മാരുടെ ഒരു നന്മ എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ഞാൻ പാടിയിട്ടുണ്ട്. സ്റ്റേജ് പരിപാടികളിൽ ഞാൻ പാടിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

ജോൺസ് മാസ്റ്ററുടെ പാട്ടുകൾ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജോൺസ് മാസ്റ്ററിന് ഒരു സല്ലാപം എന്ന മൂവിയിലൊരു പാട്ടുണ്ട്, കെ ജയേശുദാസ് സാറും ചിത്രാമ്മയും പാടിയ ഒരു മനോഹരമായ പാട്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം.

ഞാനൊരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ഫ്രീ പീരീഡ് ഒക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പി ടി പീരീഡ് ഒക്കെ കിട്ടുമ്പോൾ മിസ്സുമാരെന്നെ പാട്ട് പഠിപ്പിക്കാൻ നിർബന്ധിക്കാറുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ആ സമയത്ത് ഞാൻ നാടൻ പാട്ടാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നാടൻ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എനിക്ക് പ്രിയ

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക്

30-നും ആ അധ്യായത്തിന്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആര്

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: സിഗരറ്റ്. ഓക്കെ, ആ വെക്കം.
1: ഇത് പെൺമൈ പേസിടും,
0: മീസൈ

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാലാണിത്. ഇക്കാരണത്താൽ പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, ചായ, കാപ്പി, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ പരമാവധി പകൽ സമയം ഒഴിവാക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് ധരിക്കണം. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് ഉചിതമാണ്. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം. ORS ലായനി, സംഭാരം തുടങ്ങിയവ കൂടുതലായി ഉപയോഗിക്കണം. അടക്കമുള്ളവയാണ് നൽകിയിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വരുന്ന ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ മഴ സാധ്യത പ്രവചിച്ചു. സെപ്റ്റംബർ 14 വരെയാണ് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിലിറ്റർ മുതൽ 111.5 മില്ലിലിറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെരുമ്പളം പാലത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ വരുന്ന 30 ദിനുള്ളിൽ പൂർണ്ണമായി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തീരുമാനമെടുത്തു. പാലത്തിന്റെ ടാറിംഗ്, തെരുവ് വിളക്കുകളുടെ സ്ഥാപിക്കൽ തുടങ്ങിയവയാണ് പൂർത്തിയാകാനുള്ളത്. മാർച്ച് 7 പാലം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷമേ ടാറിംഗ് നടക്കൂവെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും മാസങ്ങളായി പൂർത്തിയാക്കാത്തത് ആക്ഷേപങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. 1 ഭാഗികമായേ ടാറിംഗ് നടന്നിട്ടുള്ളൂ. അപ്രോച്ച് സർവീസ് റോഡുകളുടെ അവസാനഘട്ട പ്രവൃത്തികൾ, പെയിന്റിംഗ് പൂർത്തിയാക്കൽ തുടങ്ങിയവ ബാക്കിയാണ്. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ ഉപകരാർ നൽകിയാണ് ചെയ്യിക്കുന്നത്. ഇതിന്റെ കേബിൾ വലിച്ചു. ബാക്കി ജോലികൾ ചെയ്യാനുണ്ട്. ഓർഡർ ചെയ്തിരിക്കുന്ന വിളക്കുകൾ ഉടൻ എത്തുമെന്ന് അധികൃതർ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് പാലം നിർമ്മാണ കരാർ. ഇവർ പാലത്തിന് മുഴുവൻ നിർമ്മാണവും പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറണം. അതിനുശേഷമേ പാലത്തിലൂടെ ബസ് സർവീസ് ഉൾപ്പെടെയുള്ളവ തുടങ്ങാനാകൂ. പെരുമ്പളത്ത് നിന്ന് KSRTC സർവീസ് നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഉദ്ഘാടന ദിവസം ബസ്സുകളുടെ ഫ്ളാഗ് ഓഫും നടന്നു. എന്നാൽ പിന്നീട് മുൻപോട്ട് പോയില്ല. ദേശീയപാതയിൽ നിന്ന് ഇരുവശത്തേക്കും നിശ്ചിത ദൂരത്തിൽ സ്ഥലം ഒഴിച്ചിടണമെന്ന സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശവകുപ്പ് ദേശീയപാതയോരത്തെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളുടെ കണക്കെടുക്കുന്നു. നിർമ്മാണ അനുമതി ലഭിച്ചതും നിർമ്മാണം പൂർത്തിയാകാത്തതുമായ കെട്ടിടങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ഉത്തരവ് കർശനമാക്കിയാൽ ഈ കെട്ടിടങ്ങൾക്ക് പൂർത്തീകരണ സർട്ടിഫിക്കറ്റുകളും കെട്ടിട നമ്പറും കിട്ടാൻ സാധ്യത കുറയും. വിധിയിൽ ഇളവ് നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് നീക്കം. കേരളം സുപ്രീംകോടതിയിൽ അപ്പീൽ കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദേശീയപാതയുടെ മധ്യഭാഗത്ത് നിന്ന് 40 മീറ്ററിനുള്ളിൽ വീടുകളും 70 മീറ്റർ പരിധിയിൽ വാണിജ്യ സ്ഥാപനങ്ങളും നിർമ്മിക്കരുതെന്നാണ് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിട്ടിരിക്കുന്നത്. 45 മീറ്ററിലാണ് കേരളത്തിൽ ദേശീയപാത 66 വികസിപ്പിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും 60 മീറ്റർ വീതിയിലാണ് നിർമ്മാണമെങ്കിലും ജനസാന്ദ്രത കൂടുതലുണ്ടെന്ന് കണക്കിലെടുത്താണ് 45 മീറ്ററാക്കി ചുരുക്കിയത്. അതേസമയം നിലവിലുള്ള കെട്ടിടങ്ങളെ ഉത്തരവ് ബാധിക്കില്ല. എന്നാൽ കെട്ടിടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തുടർ നിർമ്മാണം നടത്താൻ ദേശീയപാത അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും പ്രത്യേക അനുമതി വേണ്ടി വന്നേക്കും. ദേശീയപാതയുടെ മധ്യത്തിൽ നിന്ന് ഇരുവശത്തേക്കും 40 മീറ്റർ വീതിയിൽ കെട്ടിടങ്ങൾക്കോ വീടുകൾക്കോ അനുമതി നൽകില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വിജ്ഞാനം പുറപ്പെടുവിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ദേശീയപാതയിൽ എറണാകുളം തൃശൂർ ജില്ലാ അതിർത്തിയായ കോട്ടപ്പുറം പാലത്തിന് സമീപത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ മന്ത്രി നേരിട്ട് ഇടപെട്ടു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. മന്ത്രി OJ ജനീഷാണ് ഇടപെടൽ നടത്തിയത്. ഇതേ തുടർന്ന് അന്ന് വൈകിട്ട് 5 ഗതാഗത കുരുക്കിന് കാരണമായ സ്ഥലത്ത് അടിയന്തരമായി ടാർ ചെയ്തു. റോഡ് നിർമ്മാണം ഇഴയുന്നതും റോഡിലെ കുഴികളും കാരണം ജില്ലാ അതിർത്തിയായ കോട്ടപ്പുറം മറികടക്കാൻ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. 1 മാസത്തിലേറെയായി. കോട്ടപ്പുറം മൂത്തക്കുന്നം പാലത്തിലൂടെ ദുരിതയാത്രയാണ് ജനങ്ങൾ നടത്തിയത്. 1.5 മണിക്കൂറിലേറെ സമയമെടുത്താണ് പലപ്പോഴും ഏതാനും കിലോമീറ്ററുകൾ പിന്നിട്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ മന്ത്രിയെ നേരിട്ട് വിളിക്കുകയും അദ്ദേഹം ജില്ലാ കളക്ടറായും ദേശീയപാത നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയത്. മൂവാറ്റുപുഴയുടെ മണ്ഡല ചരിത്രത്തിൽ ഏറ്റവും അധികം തുക ബജറ്റിൽ അനുവദിച്ച മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ബൈപ്പാസ് റോഡ് പദ്ധതി പുനരാരംഭിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. മാത്യു കുഴൽനാടൻ MLA നൽകിയ നിവേദനത്തെ തുടർന്ന് മുഖ്യമന്ത്രി VD സതീശനാണ് നിർമ്മാണ ഏജൻസിയായ KRBC പ്രാഥമിക നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രൂപകൽപ്പന ചെയ്ത പദ്ധതിക്ക് മാത്യു കുഴൽനാടൻ MLA തുടർച്ചയായ ഇടപെടലിലൂടെ 450 കോടി കിഫ്ബി വഴി കഴിഞ്ഞ LDF സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ 2024 പദ്ധതി കിഫ്ബി മരവിപ്പിക്കുകയായിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ മാസം MLA നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണാനുമതി വേഗത്തിലാക്കിയത്. പുതിയ റോഡിന് 15.6 കിലോമീറ്റർ നീളവും 20 മീറ്റർ വീതിയുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്.
ഭൂമി ഏറ്റെടുക്കലിന് മാത്രമായി 450+ കോടി രൂപയുടെ കിഫ്ബി അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. എം സി റോഡിൽ മൂവാറ്റുപുഴ മുതൽ കൂത്താട്ടുകുളം വരെയുള്ള ഭാഗത്ത് തുടർച്ചയായ അപകട വളവുകൾ, കുത്തനെയുള്ള ചെരിവുകൾ, കാഴ്ച പരിമിതി, അശാസ്ത്രീയമായ അലൈൻമെന്റ് എന്നിവ മൂലം അപകടങ്ങൾ പതിവാണ്. നിത്യേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ ഉപരിതലം മെച്ചപ്പെടുത്തിയാലും ശാസ്ത്രീയമായ പുതിയ അലൈൻമെന്റോടുകൂടിയ സമാന്തരപാത നിർമ്മാണം മാത്രമാണ് ശാശ്വത പരിഹാരമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സമാന്തരപാത കഴിഞ്ഞ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത്.

സ്ഥാപിച്ചത്. ജനറൽ ആശുപത്രി, മാസ്റ്റർ പ്ലാൻ, മൂവാറ്റുപുഴ കാക്കനാട് ബൈപ്പാസ്, കടാതി കാരക്കുന്നം ബൈപ്പാസ്, ഇഇസി മാർക്കറ്റ് സമഗ്ര വികസനം എന്നിവയും മേഖലയിൽ നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. കൊച്ചി മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടുന്നതിനുള്ള മൂന്നാം ഘട്ടത്തിനായുള്ള DPRL ആലുവ എയർപോർട്ട് അങ്കമാലി അലൈൻമെന്റിൽ മാറ്റമില്ല എന്ന് സൂചന. വിദേശ വിശദ പദ്ധതി രേഖ സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. DPRന്റെ സാങ്കേതികവും സാമ്പത്തികവുമായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പരിശോധിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് പദ്ധതിക്കായി പണം ചെലവിടുന്നത്. അതിനാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത, വായ്പ തുടങ്ങിയവയടക്കം പരിശോധിക്കേണ്ടതുണ്ട്. നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. KMRL സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച വിശദ പദ്ധതി രേഖയിൽ കൊച്ചി മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടുന്ന മൂന്നാം ഘട്ടത്തിലെ സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷൻ വഴി തിരിച്ചുവിടുന്നത് പദ്ധതിക്ക് ഗുണകരമല്ലെന്ന് KMRL നിയോഗിച്ച കൺസൾട്ടന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കൊച്ചി വിമാനത്താവളവുമായി മെട്രോയെ ബന്ധപ്പെടുത്തുന്നതിനാൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേഗത്തിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ DPRൽ പരാമർശിച്ചിട്ടുള്ള വിമാനത്താവളം വഴിയുള്ള അലൈൻമെന്റ് ലഭ്യമായ ഒഴിഞ്ഞ ഭൂമികൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാണ്. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ പാതയെ ചരക്ക് നീക്കത്തിന് ഉപയോഗപ്പെടുത്താനാകില്ലെന്ന് ഇ ശ്രീധരൻ മാധ്യമാഭിമുഖത്തിൽ പറഞ്ഞു. പോർട്ട് സിറ്റി എന്ന ആശയം അതിവേഗ റെയിൽ പാതയുമായി ബന്ധിപ്പിച്ച് നടപ്പിലാക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗ റെയിൽപാതയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയെല്ലാം സജ്ജമാണ്. സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ കാലതാമസമില്ലാതെ നടപ്പിലാക്കാനാകും. എന്നാൽ പോർട്ട് സിറ്റി എന്ന ആശയം യാഥാർത്ഥ്യമാകാൻ നടപടിക്രമങ്ങൾ ഇനിയും ശേഷിക്കുന്നുണ്ട്. ഗതാഗത സർവേ ഉൾപ്പെടെ നടത്തണം. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കണം. ആവശ്യമായ ഫണ്ടിംഗ് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനെല്ലാം വളരെയധികം സമയമെടുക്കും, അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസിന് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമാനൂർ മഹാദേവക്ഷേത്ര ഉപദേശക സമിതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകി. മേഖലയിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നേരിട്ട് കണ്ട് ബോധിപ്പിച്ചെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഏറ്റുമാനൂരിൽ നിന്ന് ഇരുഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുന്നവർക്കും എറണാകുളം അടക്കമുള്ള മേഖലകളിൽ നിന്ന് ഏറ്റുമാനൂർ അമ്പലത്തിലെത്തുന്നവർക്കും ഈ സ്റ്റോപ്പ് ഉപകാരപ്പെടും. പാല, കുറവിലങ്ങാട്, വയല, കിടങ്ങൂർ, ഈരാറ്റുപേട്ട അടക്കമുള്ള മേഖലകളിലെ ജനങ്ങൾ ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട്. കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള വിമാനം താഴ്ന്നു പറന്നപ്പോഴുണ്ടായ ചുഴലിക്കാറ്റിൽ ഒക്കൽ SN ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഓടുകൾ പറന്നുപോയി. ഈ ബുധനാഴ്ച രാത്രിയാണ് സംഭവം. സ്കൂൾ അധികൃതർ സിയാലിന് പരാതി നൽകിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റിൽ ഫാനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഹാളായി ഉപയോഗിച്ചിരുന്ന പഴയ സ്കൂൾ കെട്ടിടമാണിത്. നേരത്തെ ക്ലാസ് മുറിയായിരുന്നു. സ്കൂൾ സമയമല്ലാത്തതിനാലാണ് അപകടം ഒഴിവായത്. ഹാളിലെ CCTVയിൽ ഓടുകൾ താഴേക്ക് വീഴുന്ന ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർഷകർക്ക് ആശ്വാസമായി കുരുമുളക് വില ഉയരുന്നു. എന്നാൽ ഉൽപ്പാദനക്കുറവ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. 2014 ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയാണ് നിലവിൽ കുരുമുളകിനുള്ളത്. അക്കാലത്ത് ഒരു ക്വിന്റൽ കുരുമുളകിന് സർവകാല റെക്കോർഡായ 73,000 രൂപയായിരുന്നു വില. 2016 70,000 രൂപ വരെ വിലയെത്തിയിരുന്നു. നിലവിൽ 70,000 രൂപയാണ് ഒരു ക്വിന്റൽ കുരുമുളകിന്റെ വില. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മൂലം ഉൽപ്പാദനം കുറയുന്നതിനാൽ ഗുണം കർഷകരിലേക്ക് എത്തുന്നില്ല. കോതമംഗലം കോട്ടപ്പടിക്ക് സമീപം വടക്കും ഭാഗത്ത് വനമേഖലയ്ക്ക് സമീപം റബ്ബർ തോട്ടത്തിൽ ആനക്കുട്ടിയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വൈദ്യുതാഘാതമേറ്റതാണ് ചെരിയാൻ കാരണം. ആനക്കൂട്ടം റബ്ബർ മരം തള്ളിമറിച്ചിട്ടപ്പോൾ മരം റബ്ബർ തോട്ടത്തിലൂടെ കടന്നുപോകുന്ന ലൈനിൽ പതിച്ച് ഇത് പൊട്ടി വീണതിനെ തുടർന്നാണ് വൈദ്യുതാഘാതമേറ്റതെന്നാണ് നിഗമനം. ചൊവ്വാഴ്ച രാത്രി 11 ഉണ്ടായ അപകടം അറിഞ്ഞത് ബുധനാഴ്ച രാവിലെയാണ്. കുട്ടിക്കൊമ്പന് 1.5 വയസ്സോളം പ്രായമുണ്ടാവും. രാത്രി കാട്ടാനക്കൂട്ടത്തിന്റെ ബഹളം കേട്ടിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സംസ്ഥാനത്ത് കടുത്ത ചൂട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പൈനാപ്പിൾ കർഷകർ ആശങ്കയിലാണെന്ന് വാർത്തകൾ. വിളവെടുപ്പിന് ഏതാനും ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. എന്നാൽ സൂര്യതാപമേറ്റ് വിളകൾ നശിക്കാതിരിക്കാൻ തോട്ടങ്ങളിൽ തണലൊരുക്കുകയാണ് കർഷകർ. അന്തരീക്ഷ താപനിലയ്ക്ക് മുകളിലുള്ള കടുത്ത വേനൽച്ചൂടും സൂര്യപ്രകാശവും നേരിട്ടടിക്കുന്നത് മൂലം പഴങ്ങളുടെ ഒരു വശം പൊള്ളിപ്പോവുകയും കായ്കൾക്ക് കേടുപാടുകൾ വരികയും ചെയ്യുന്നു. പഴത്തിനുള്ളിലെ നീരുവറ്റി സ്വാഭാവിക രുചിയും മണവും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പഴങ്ങൾ വേഗത്തിൽ ചീയുകയും ചെയ്യും. ഇതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. പ്രതിവിധികൾ ചെയ്യുന്നത് കർഷകർക്ക് അധിക ബാധ്യത ഉണ്ടാക്കുകയാണ്. സാധാരണഗതിയിൽ ഈ കാലത്ത് ഇത്തരമൊരു സ്ഥിതി അപൂർവമാണെന്ന് കർഷകർ പറയുന്നു. നിലവിൽ പച്ച പൈനാപ്പിളിന്റെ വില കിലോഗ്രാമിന് 40 രൂപയ്ക്ക് മുകളിലാണ്. എന്നാൽ ഈ ചിലവുകളടക്കം പരിഗണിക്കുമ്പോൾ 50 രൂപ ലഭിച്ചാൽ പോലും മതിയായ ലാഭം ലഭിക്കില്ല എന്നാണ് കർഷകർ പറയുന്നത്. നിവിൻ പോളി നായകനാകുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. തൃശൂർ കാഞ്ഞാണി സ്വദേശിയായ വിഷ്ണുവാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. ചിത്രീകരണത്തിനായി വൈദ്യുതി ക്രമീകരണം നടത്തുമ്പോഴായിരുന്നു അപകടം പറ്റിയത്. ആലുവയ്ക്കടുത്ത് ഇടയാറിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച പേരിടാത്ത ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ ആദ്യ ദിവസമാണ് അപകടമുണ്ടായത്. ഉച്ചഭക്ഷണ സമയമായിരുന്നു ഇത്. അപകടത്തിന് പിന്നാലെ വിഷ്ണുവിനെ എറണാകുളത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകട വിവരമറിഞ്ഞ് നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി.
ബ്ലൂ സ്റ്റാർ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സിന്റെ മെഡിക്കൽ മെഡ്

സൊല്യൂഷൻസ് ബിസിനസ് ഏറ്റെടുക്കൽ പൂർത്തിയായതായി കൊച്ചി ആസ്ഥാനമായ സൈറിക്സ് ഹെൽത്ത് കെയർ അറിയിച്ചു. ഇതോടെ മെഡിക്കൽ ഇമേജിംഗ് ഉപകരണങ്ങളുടെ വിൽപ്പന, മെയിന്റനൻസ്, റിപ്പയർ തുടങ്ങിയ മേഖലകളിലെ സെറിക്സിന്റെ ശേഷി കൂടുതൽ ശക്തമാകും. നിലവിൽ 320 കോടി രൂപ വിറ്റുവരവുള്ള കമ്പനി ഇതോടെ 40% വരെ വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഹസ്ഥാപകരും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുമായ എസ് അജിത് കുമാർ, ജോയ് കെ ജോൺ എന്നിവർ അറിയിച്ചു. കൊച്ചി ആസ്ഥാനമായി 2004 ആരംഭിച്ചതാണ് കമ്പനി. നിലവിൽ രാജ്യത്ത് 1200 ബയോമെഡിക്കൽ എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും ജോലി ചെയ്യുന്നു. 6.5 ലക്ഷത്തിലധികം മെഡിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുകയും 22,000 ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങൾക്ക് സേവനം നൽകുകയും ചെയ്യുന്നു. UAE, കുവൈറ്റ്, സൗദി അറേബ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലും കമ്പനിക്ക് സ്വാധീനമുണ്ട്. ബയോമെഡിക്കൽ എഞ്ചിനീയർമാർക്ക് പരിശീലനം നൽകുന്ന അക്കാദമി നടത്തുന്നുണ്ടെന്ന് കമ്പനി അറിയിച്ചു. IDA കൊച്ചി ബ്രാഞ്ച് വിമൻസ് ഡെന്റൽ കൌൺസിൽ അംഗങ്ങൾക്കായി സൗണ്ട് ഹീലിംഗ് തെറാപ്പി സെഷൻ സംഘടിപ്പിച്ചു. ഇടപ്പള്ളിയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് വ്യത്യസ്തമായ അനുഭവമാണ് ലഭിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. പരിശീലക നൈന നായർ ക്ലാസിനൊപ്പം സൗണ്ട് ഹീലിംഗ് സെഷനും നയിച്ചു. മത്സ്യങ്ങളെ നേരിട്ട് സ്പർശിക്കാതെ തന്നെ അവയുടെ നീളവും വീതിയും കൃത്യമായി അളക്കാൻ സഹായിക്കുന്ന മത്സ്യമെട്രി മൊബൈൽ ആപ്പ് തയ്യാറാക്കിയത് കേന്ദ്ര സമുദ്രമത്സ്യ ഗവേഷണ സ്ഥാപനം അഥവാ CMFRI ശ്രദ്ധ നേടി. മത്സ്യങ്ങളുടെ സ്റ്റോക്ക് അസസ്മെന്റും വിവരശേഖരണവും കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. മീനുകളുടെ ചിത്രങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി അവയുടെ അളവുകൾ തിട്ടപ്പെടുത്താൻ ആപ്പ് വഴി സാധിക്കും. ഒരേ ഇനത്തിൽപ്പെട്ട ഒന്നിലധികം മീനുകളുടെ അളവുകൾ ഒറ്റ സാമ്പിളിംഗ് സെഷനിൽ ആപ്പിൽ രേഖപ്പെടുത്താം. ഈ വിവരങ്ങൾ ഓട്ടോമാറ്റിക് വർഗീകരണം നടത്തി ശാസ്ത്രീയ പഠനങ്ങൾക്കായി പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. CMFRI സീനിയർ സയന്റിസ്റ്റും ICAR നാഷണൽ ഫെലോയുമായ ഡോക്ടർ എൽഡോ വർഗീസിന്റെ നേതൃത്വത്തിലാണ് ആപ്പ് വികസിപ്പിച്ചത്. ഫീൽഡ് സർവേകളിലെ മത്സ്യവിവര ശേഖരണം ലളിതമാക്കാൻ ഈ ആപ്പ് സഹായിക്കുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു. ഫോൺ ക്യാമറ മീനുകൾക്ക് നേരെ പിടിക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന മെഷറിംഗ് ഗൈഡ് വഴിയാണ് അളവെടുക്കാൻ സാധിക്കുക. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ICAR നാഷണൽ ഫെലോ പ്രോജക്ടിന്റെ ഭാഗമായാണ് ആപ്പ് തയ്യാറാക്കിയത്. സ്തനാർബുദ ചികിത്സയ്ക്കായി നൂതനമായ ക്ലിപ്പിംഗ് രീതി അവതരിപ്പിച്ച് മലയാളിയായ വനിതാ ഡോക്ടർ ശ്രദ്ധ നേടി. ഡോക്ടർ ടീന സ്ലീബയാണ് ഇത് അവതരിപ്പിച്ചത്. 24th ഏഷ്യൻ ഓഷ്യാനിയൽ കോൺഗ്രസ് ഓഫ് റേഡിയോളജി സമ്മേളനത്തിലാണ് ആലുവ രാജഗിരി ആശുപത്രിയിലെ റേഡിയോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ ടീന ഈ സുപ്രധാന കണ്ടെത്തൽ അവതരിപ്പിച്ചത്. 42 രാജ്യങ്ങളിൽ നിന്നായി 1000 പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക ബ്രസ്റ്റ് റേഡിയോളജിസ്റ്റ് ടീനയായിരുന്നു. സ്തനാർബുദ മുഴകളും കക്ഷത്തിലെ ലസികാഗ്രന്ഥികളും ക്ലിപ്പ് ചെയ്യുന്നതിന് ഇവർ അവതരിപ്പിച്ച ചെലവ് കുറഞ്ഞ മാർഗങ്ങൾ വലിയ കൈയടിയോടെ സ്വീകരിക്കപ്പെട്ടു. ആഗോളതലത്തിൽ ഏകദേശം 1.5 ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ പ്രക്രിയ പുതിയ രീതിയിലൂടെ 2000 രൂപയ്ക്ക് താഴെ ചെലവിൽ പൂർത്തിയാക്കാനാകും. വില കൂടിയ മാർഗങ്ങളുടെ അതേ കൃത്യതയും ഫലപ്രാപ്തിയുമുള്ള പുതിയ കണ്ടെത്തൽ വികസ്വര രാജ്യങ്ങളിലെ സാധാരണക്കാരായ രോഗികൾക്കേറെ ആശ്വാസമാണെന്നാണ് വിലയിരുത്തൽ. സ്തനാർബുദ രോഗികളിൽ കീമോതെറാപ്പിക്ക് മുൻപ് ട്യൂമറിനുള്ളിൽ ക്ലിപ്പിടാറുണ്ട്. കീമോതെറാപ്പിയിലൂടെ ട്യൂമർ ചുരുങ്ങി ക്ലിപ്പിനോട് ചേരുമ്പോൾ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് റേഡിയോളജിസ്റ്റ് ഇതിനു ചുറ്റും മെഥിലിൻ ബ്ലൂ ഡൈ കുത്തിവയ്ക്കുന്നതാണ് രീതി. മില്ലിമീറ്റർ വലുപ്പത്തിലേക്ക് ട്യൂമർ ചുരുങ്ങുന്നതിനാൽ അവശേഷിക്കുന്ന ഭാഗം കൃത്യമായി നീക്കം ചെയ്യാനും സ്തനത്തിന്റെ ആകൃതി നഷ്ടപ്പെടാതെ ശസ്ത്രക്രിയ പൂർത്തിയാക്കാനും ഇതുവഴി സാധിക്കും. രാജഗിരി ക്യാൻസർ സെന്ററിന് കീഴിലുള്ള വിവിധ ക്ലിനിക്കൽ വിഭാഗങ്ങളുടെ 3 വർഷം നീണ്ട നിരന്തര പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്ന് ഡോക്ടർ ടീന പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച കുമ്പളം ടോൾ പ്ലാസയിൽ അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് കോൺക്രീറ്റ് തൂണിലിടിച്ചുണ്ടായ അപകടത്തിൽ 22 പേർക്ക് പരിക്കുപറ്റി. ചേർത്തലയിൽ നിന്ന് അരൂർ വൈറ്റില വഴി കരൂരിലേക്ക് പോവുകയായിരുന്നു ഈ ബസ്. അപകട സമയം ബസ്സിൽ 40-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. ടോൾ പ്ലാസയിലേക്ക് കയറുന്നതിനിടെ മീഡിയനിലേക്ക് കയറിയ ബസ് കോൺക്രീറ്റ് തൂണിൽ ശക്തിയായി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗവും ഗ്ലാസും പൂർണ്ണമായി തകർന്നു. ബസ് ഒരു വശത്തേക്ക് ചെരിയുകയും ചെയ്തു. ടൂറിസ്റ്റ് കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കുള്ള KSRTCയുടെ ലോ ഫ്ലോർ ബസ് ഓടിത്തുടങ്ങി. ഫോർട്ട് കൊച്ചി ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് ഷിയാസ് MLA സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കുറച്ചുകാലമായി ഈ സർവീസ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് കൂടുതൽ സൌകര്യത്തിനായി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മൂന്നാർ വരെ പോകുന്ന ലോ ഫ്ലോർ സർവീസ് കൂടി പുനരാരംഭിക്കുമെന്ന് MLA പറഞ്ഞു. പ്രിയദർശിനി സർവീസ് കുമ്പളങ്ങിയിൽ നിന്ന് എറണാകുളത്തേക്ക് ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർ യാത്രക്കാരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയായ സ്വകാര്യ ബസ് ക്ലീനർ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അൻസാറിനെതിരെ കാപ്പ ചുമത്താനുള്ള സാധ്യത കൊച്ചി സിറ്റി പോലീസ് പരിഗണിക്കുന്നു. അൻസാർ സ്ഥിരം പ്രശ്നം സൃഷ്ടിക്കുകയും തുടർച്ചയായി അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് പരിഗണിച്ചാണിത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ASIയെ തള്ളിവീഴ്ത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടും നിസ്സാര വകുപ്പുകൾ ചുമത്തി പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട എറണാകുളം നോർത്ത് പോലീസിന്റെ നടപടി വിമർശനത്തിന് കാരണമായിരുന്നു. ഇതേ തുടർന്ന് പൊതുജനങ്ങൾക്കിടയിലും സേനയ്ക്കുള്ളിലും അമർഷം ശക്തമായതോടെ അൻസാറിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തു. കാർ യാത്രക്കാരെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും വഴി തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ തൃക്കാക്കര പോലീസും ഇയാൾക്കെതിരെ പുതിയ SIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
ഓഗസ്റ്റ് 22 വൈകിട്ട് വാഴക്കാലയിൽ വെച്ച് പടമുകൾ സ്വദേശിയാണ് ഇയാളുടെ അതിക്രമത്തിനിരയായത്. കഴിഞ്ഞ ഓഗസ്റ്റ് 9 കലൂരിൽ വെച്ച് കാർ യാത്രക്കാരെയും കുടുംബത്തെയും തടഞ്ഞു നിർത്തിയ സംഭവത്തിലും കേസെടുത്തിട്ടുണ്ട്. കൊച്ചിയിലെ കേസുകൾക്ക് പുറമെ കണ്ണൂരിലും സമാനമായ രീതിയിൽ കേസുകളുണ്ടെന്നാണ് അറിവ്. മോഷണം അടക്കുമ്പോൾ

കേസുകൾ വേറെയുമുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റ് സ്റ്റേഷൻ അതിർത്തികളിലെ ക്രിമിനൽ പശ്ചാത്തലം കൂടി ശേഖരിച്ച് മുൻകരുതൽ തടങ്കൽ നടപടികൾക്കായി കാപ്പ ചുമത്താൻ സാധിക്കുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കുമ്പളം ടോൾ പ്ലാസയിൽ സ്വകാര്യ ബസ് ജീവനക്കാരന് അതിക്രമം നടത്തി. ടോൾ ജീവനക്കാരെ അസഭ്യം പറഞ്ഞ് ടോൾ ബാരിയർ ഒടിച്ച് ബസ് കടത്തിവിടുകയും ചെയ്തു. സുൽത്താൻ എന്ന ബസ്സിലെ ജീവനക്കാരനാണ് ഈ രീതിയിൽ പെരുമാറിയത്. തിരക്കില്ലാത്ത സമയമായിരുന്നു. ടോൾ തുക നൽകി മുന്നിലെ വാഹനം കടന്നുപോയതോടെ ബസ്സിനുള്ള സമയമായി. ഈ സമയത്താണ് ബസ് ജീവനക്കാരൻ ബസ്സിൽ നിന്നിറങ്ങി ടോൾ ജീവനക്കാരെ അസഭ്യം പറഞ്ഞത്. സെൻസർ ഘടിപ്പിച്ച ടോൾ ബാരിയർ ഒടിച്ച് കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ബന്ധപ്പെട്ടവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് ജയിൽ സ്ഥാപനങ്ങളുടെ പേര് മാറ്റാനൊരുങ്ങുന്നു. ജയിലെന്ന പേര് പൂർണ്ണമായി മാറ്റും. സെൻട്രൽ ജയിലിലെ പേര് കറക്ഷൻ ആൻഡ് മാനേജ്മെന്റ് സെന്റർ എന്നാക്കും. ജില്ലാ ജയിൽ മുതൽ സബ് ജയിൽ വരെയുള്ളവ ട്രാൻസിറ്റ് ജസ്റ്റിസ് ഹോമുകളാക്കും. പ്രിസൺസ് ഹെഡ്ക്വാർട്ടേഴ്സിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻസ് സർവീസസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാക്കി മാറ്റും. ഇത്തരത്തിൽ മുഴുവൻ ജയിൽ സ്ഥാപനങ്ങളുടെയും പേര് മാറ്റുന്നതിനുള്ള ശുപാർശ ജയിൽ DGP എസ് ശ്രീജിത്ത് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. ജയിലെന്ന വിശേഷണം, തടവുകാരുടെ തിരുത്തൽ, പുനരധിവാസ പ്രക്രിയ എന്നീ ഉദ്ദേശലക്ഷ്യങ്ങൾ വ്യക്തമാക്കും ക്കുന്നില്ല എന്ന് കണ്ടെത്തിയാണ് ഈ നിർദ്ദേശം. പേരുകൾ ഭയ സൃഷ്ടിക്കുന്നതാണെന്നും സമൂഹത്തിൽ തെറ്റായ പ്രതിച്ഛായ ഉണ്ടാക്കുന്നുവെന്നും ശുപാർശയിൽ പറയുന്നു. മട്ടാഞ്ചേരിയിൽ വൻ രാസലഹരി വേട്ട നടന്നു. 2 കിലോയിലധികം വരുന്ന MDMA രണ്ടു പേർ മട്ടാഞ്ചേരി പോലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയും പിടിയിലായി. ചക്കരയിടുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന നൌഫൽ, മട്ടാഞ്ചേരി തായകത്ത് TA സഫീർ എന്നിവരാണ് അറസ്റ്റിലായത്. പാലാരിവട്ടം കറുപ്പത്ത് ജംഗ്ഷനിൽ MDMA പിടിയിലായ സഫീർ നൽകിയ വിവരമനുസരിച്ചാണ് അടുത്തയാളെ പിടികൂടിയത്. ഇയാൾ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന വീട്ടിൽ നിന്ന് 16 ഗ്രാം MDMA കണ്ടെത്തി. വീട്ടിൽ നിന്ന് അകലെയായി പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് 2 കിലോയോളം MDMA പിടിച്ചെടുത്തു. എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലും 4 മാസമായി ലഹരി മരുന്ന് എത്തിച്ചേരുന്നത് നൌഫലാണെന്ന് പോലീസ് പറഞ്ഞു. 5 വർഷമായി ലഹരി ഇടപാടുകളിൽ സജീവമായിരുന്നു. ഒട്ടേറെ മോഷണ ലഹരി കേസുകളിലെ പ്രതിയുമാണ്. ആലുവയിൽ MDMA വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിലായി. ആലങ്ങാട് തിരുവാലൂർ കോഞ്ഞടി വീട്ടിൽ വിശാഖാണ് പിടിയിലായത്. റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് സംഘവും ആലുവ വെസ്റ്റ് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് 1 ലക്ഷത്തോളം രൂപയും MDMA പിടികൂടി. വിവിധ കമ്പനികളിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. കുറച്ചു നാളുകളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അത്യാധുനിക കോമ്പോസിറ്റ് റെസിൻ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി കേരളത്തിൽ ഉന്നത നിലവാരമുള്ള കയാക്ക് നിർമ്മാണം തുടരുന്നു. കൊച്ചി ആസ്ഥാനമായ MKEL മറൈനാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇവ നിർമ്മിക്കാൻ തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ ആഗോള നിലവാരത്തിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 5 പുതിയ ഫ്ളാഗ്ഷിപ്പ് വാട്ടർ ക്രാഫ്റ്റ് ലൈനുകൾ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിരുന്നു. പൈക്കപ്പലിൽ ഒറ്റയ്ക്ക് സമുദ്രത്തിലൂടെ ലോകം ചുറ്റിയ അഭിലാഷ് ടോമിയാണ് ലോഞ്ചിംഗ് നിർവഹിച്ചത്. അത്യാധുനിക കോമ്പോസിറ്റ് റെസിൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച യാനങ്ങളിലൂടെ കേരളത്തിന് വലിയ കയറ്റുമതി സാധ്യതയുണ്ടാകുമെന്ന് നാവിക ആർക്കിടെക്കും KMEN മറൈൻ സ്ഥാപകനുമായ ജോസ് ബാബു മാളിയേക്കൽ പറഞ്ഞു. ഇത് വിനോദസഞ്ചാര മേഖലയ്ക്കും വിനോദ ബോട്ടിംഗ് മേഖലയ്ക്കും ഉന്മേഷം പകരുമെന്നാണ് കരുതുന്നത്. പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരത്തിനും കായിക വിനോദങ്ങൾക്കുമായി ഭാരം കുറഞ്ഞ കോമ്പോസിറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ടൂറിംഗ് ആൻഡ് എക്സ്പീഡിയൻ കയാക്കുകളാണ് പ്രധാനമായി കയറ്റുമതിക്ക് ലക്ഷ്യമിടുന്നത്. കോതമംഗലം ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും പരിസരവും വിനോദസഞ്ചാര മേഖലയായി ഉയരുന്നു. സഞ്ചാരത്തിനായി തുറന്ന തൂക്കുപാലം കാഴ്ചക്കാരെ ആകർഷിക്കുകയാണ്. വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി പ്രദേശത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇഞ്ചത്തൊട്ടിയെ മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറ്റുമെന്ന് ഷിബു തെക്കുംപുറ MLA പറഞ്ഞു. നവംബറിൽ ഇഞ്ചത്തൊട്ടിയിൽ കയാക്കിംഗ് ആരംഭിക്കാനും സഞ്ചാരികൾക്കായി മനോഹരമായ പാർക്ക് ഒരുക്കുന്നതിനും പുതിയ പാലം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖല സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. മൂവാറ്റുപുഴയിലേക്ക് ഇടിഞ്ഞുവീണ പാഴൂർ ആറ്റുതീരം പാർക്ക് പുനർനിർമ്മിക്കാൻ നടപടികൾ ആരംഭിച്ചു. പൊളിഞ്ഞുവീണ ഭാഗം ടൂറിസം വകുപ്പായിരിക്കും പുനർനിർമ്മിക്കുക. പാർക്കിന്റെ നിലവിലുള്ള സംരക്ഷണ ഭിത്തിയുടെ അടിഭാഗം മേജർ ഇറിഗേഷൻ വിഭാഗം ബലപ്പെടുത്തും. തുടർന്നായിരിക്കും പാർക്ക് പൂർത്തിയാക്കുക. പുതുതായി നിർമ്മിക്കുന്ന പാർക്കിൽ വാക്വേ ടൂറിസം, പവലിയൻ കം വാക്വേ എന്നിവ നിർമ്മിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. കുഴിപ്പള്ളി ബീച്ചിലെ ലൈഫ് ഗാർഡുകൾക്ക് കനത്ത വെയിലിൽ നിന്ന് രക്ഷ നേടാൻ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി കുടകൾ നൽകി. 2 ബീച്ച് അംബ്രല്ലകളാണ് ഇവർക്ക് സംഭാവന ചെയ്തത്. സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ജോൺ ബേബിയും സെക്രട്ടറി റോയ് കെ കവരത്തും ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി തദേവുസിനിവ കൈമാറി. ആലുവ പരവൂർ കവലിയിൽ ഫ്രീ ലെഫ്റ്റ് സംവിധാനം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയെങ്കിലും UC കോളേജ് ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് വേണ്ടത്ര ഉപകരിക്കുന്നില്ല എന്ന് ആക്ഷേപമുയർന്നു. ദേശീയപാത സിഗ്നലിൽ ഏറെ നേരം കാത്തുകിടക്കാതെ ആലുവ പറവൂർ ദേശസാൽകൃത റൂട്ടിലേക്ക് എളുപ്പത്തിൽ പോകാനാണ് ഈ സംവിധാനം ഒരുക്കിയത്.
ഫ്രീ ലെഫ്റ്റ് മീഡിയനോ പ്രത്യേക മാർക്കിങ്ങോ ഒരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അങ്കമാലി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സിഗ്നൽ കാത്ത് ഫ്രീ ലെഫ്റ്റ് കൈയടക്കിയിരിക്കുകയെന്നാണ് പരാതി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗതാഗത കുരുക്കിന് പരിഹാരമായി 120 മീറ്റർ ദൂരം BMBC നിലവാരത്തിൽ

ചെയ്ത് ഫ്രീ ലെഫ്റ്റ് സഞ്ചാരയോഗ്യമാക്കിയത്. എന്നാൽ ഇതിന്റെ ഗുണം ആവശ്യക്കാർക്ക് ലഭിക്കുന്നില്ല എന്നാണ് വിമർശനം. വൈപ്പിൻകരയിലെ വിവിധ മേഖലകളിൽ സംസ്ഥാന പാതയിലുള്ള അനധികൃത വാഹന പാർക്കിംഗ് ജനങ്ങൾക്ക് ദുരിതമാകുന്നുവെന്ന് പരാതി. പ്രധാന റോഡിന്റെ വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ പോലും യാതൊരു മാനദണ്ഡവും പാലിക്കാതെ വാഹനങ്ങൾ നിർത്തിയിടുന്നത് പതിവാണ്. ഇതുമൂലം ഒട്ടേറെ അപകടങ്ങളും ഉണ്ടാകുന്നു. ഇത്തരം വാഹനങ്ങൾ കാഴ്ച മറയ്ക്കുന്നതുമൂലം എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാതെ പല അപകടങ്ങൾ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കുറുപ്പമ്പടി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ മനോജ് മൂത്തേടൻ MLA സാന്നിധ്യത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജോയ് പൂണേല അടക്കമുള്ളവർ പങ്കെടുത്തു. യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പിലാക്കാനാണ് തീരുമാനം. കൊച്ചി നഗരത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് ലൈൻ തൃക്കാക്കരയിൽ പൊട്ടിത്തെറിച്ചു. ശക്തമായ മർദ്ദത്തിൽ വെള്ളം കുത്തിയൊഴുകിയതോടെ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ റോഡിനടിയിലെ മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്തു. വൻ ഗർത്തവും രൂപപ്പെട്ടു. ബുധനാഴ്ച രാത്രി 8:50 തൃക്കാക്കര പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടിയത്. തൃക്കാക്കര നഗരസഭയിലെ 2 വാർഡിലൂടെ കടന്നുപോകുന്ന ആലുവയിൽ നിന്നുള്ള പ്രധാന പൈപ്പ് ലൈനാണ് പൊട്ടിയത്. അരമണിക്കൂറിലേറെ വെള്ളം കനത്ത സമ്മർദ്ദത്തിൽ ചീറ്റിയൊഴുകുകയും ചെയ്തു. കോലഞ്ചേരി കടയിരുപ്പ് ആശുപത്രി കവലിയിൽ അപകടങ്ങൾ പതിവാകുന്നു. ഞായറാഴ്ച രാവിലെ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിന്ന് മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പ്രധാന റോഡായ കോലഞ്ചേരി പെരുമ്പാവൂർ പാതയിൽ ആലുവ കടയിരുപ്പ് മംഗലത്ത് നട റോഡ് കുറുകെ പടന്നുപോകുന്ന സുപ്രധാന ജംഗ്ഷനാണിത്. ഇവിടെ അപകടങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നറിയിപ്പ് ബോർഡുകളും വേഗനിയന്ത്രണ സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഡ്രൈവർമാരുടെ അശ്രദ്ധക്കുറവും അമിതവേഗവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. വേഗനിയന്ത്രണം ഉറപ്പാക്കാനായി ക്രമീകരണങ്ങൾ വേണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഉന്നയിക്കുന്നു.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ്. പരിപാടി വീണ്ടും കേൾക്കാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക നിർവഹണം നന്ദിനി എൻ മേനോൻ.
1: സസ്നേഹം.

0: മതത്തെയും സമൂഹത്തെയും എതിർത്ത് ഒന്നിച്ചു ജീവിക്കാൻ ആരംഭിക്കുന്നവരുടെ മുൻപിലുള്ള വെല്ലുവിളികൾ ഏറെയാണ്. തീർത്തും ഒറ്റപ്പെടുമോ എന്ന ചിന്തയും വല്ലാതെ അലട്ടും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മിശ്രവിവാഹങ്ങൾ ഒരു പുതുമയല്ല. എന്നാൽ ഇതിന്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും മുൻപിൽ കണ്ടുകൊണ്ട് 1990 സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് സസ്നേഹം. തിരക്കഥ കൊണ്ടും സംഭാഷണങ്ങൾ കൊണ്ടും കാലാതീതമാണ് ഈ ചിത്രം. AK ലോഹിതദാസ് ആണ് തിരക്കഥ. ബാലചന്ദ്രമേനോൻ, ശോഭന, ഇന്നസെന്റ്, സുകുമാരി, KPSC ലളിത എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. ജോൺസൺ മാഷ് സംഗീതം പകർന്ന താനെ പൂവിട്ട മോഹം എന്ന ഗാനത്തിലൂടെ ആ വർഷത്തെ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ജി വേണുഗോപാലിന് ലഭിച്ചു. ചിത്രത്തിന്റെ കഥയിലേക്ക് കടന്നാൽ, ഇരു വീട്ടുകാരുടെ എതിർപ്പുകളെയും അവഗണിച്ച് ഒന്നായവരാണ് തോമസ് കുര്യനും സരസ്വതിയും. ഇരുവരും അടുത്തുള്ള സ്കൂളിലെ അധ്യാപകരാണ്. സ്ഥിര വരുമാനമുള്ള ജോലി ഉള്ളതുകൊണ്ട് തന്നെ സ്കൂളിനടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ ഇരുവർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവരുടേത് മിശ്രവിവാഹമായതുകൊണ്ടാണ് വീട് വാടകയ്ക്ക് കൊടുത്തതെന്നാണ് പുരോഗമനവാദിയായ വീട്ടുടമസ്ഥന്റെ പക്ഷം.
1: എന്റെ തന്തയ്ക്ക് വിളിച്ചാൽ എന്നെ നായരെന്ന് വിളിക്കരുത്. 30-ാമത്തെ വയസ്സിന് ഉറിച്ചതാ ഞാൻ എന്റെ വാല്.
2: വാല്?
1: ആ, നായരെന്നുള്ള വാല്. അന്ന് മുതൽ ഇന്ന് വരെ ഞാനൊരു പുരോഗമനവാദിയാ. ഉദാഹരണത്തിന്, ഈ വീട് തന്നെ എത്ര പേര് വാടകയ്ക്ക് ചോദിച്ചതാ? ഞാൻ കൊടുത്തില്ല. മാഷ് ഒരു മിശ്രവിവാഹി ആയതുകൊണ്ട് മാത്രമാണ് മാഷക്ക് ഞാൻ തന്നത്. നിങ്ങളൊക്കെ ജാതിയും മതവും ഇല്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ?
2: ഓ, അങ്ങനെ വലിയ പുരോഗമന മതമൊന്നും എനിക്കില്ല.
1: എന്നാ പിന്നെ മാഷ് എന്തിനാ ഈ നാട്ടുകാരെയും വീട്ടുകാരെയും അപ്പനെയും അമ്മയൊക്കെ വെറുപ്പിച്ചിട്ട് ഈ പട്ടത്തി പെണ്ണെ കല്യാണം കഴിച്ചത്?
2: എന്ന് പറഞ്ഞാൽ എനിക്ക് സരസൂനെ ഇഷ്ടമായി. സരസൂൻ എന്നെ രണ്ട് വീട്ടുകാരുടെ കയറി എങ്ങ് എതിർത്തു. എന്നാ ചെയ്യാനാ? ഞാൻ ഇനി വിളിച്ചോണ്ട് പോകും. ഏതായാലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ജോലിയുണ്ട്. ഏതാ ഇനി ഇപ്പൊ ഞങ്ങൾക്ക് ആരുടെ ഔദാര്യം വേണ്ട? സ്നേഹവും ബന്ധവും കണക്കും പറഞ്ഞ് ഞാൻ കൂടെ കയറി എല്ലാവരും പോകുന്നില്ല.
1: അതാണ് ആണത്തോ?
2: അങ്ങനൊന്നുമില്ല.
0: ഇരുവരും വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങളിലൂടെ കടന്നു വന്നവരാണെങ്കിലും വൈവാഹിക ജീവിതത്തെ അതൊന്നും ബാധിച്ചില്ല.
3: ഒന്നും കഴിച്ചില്ലല്ലോ.
2: മതി,
3: ഇനി രസം കൂട്ടി ഇത്രയും കൂടി ഉണ്ണ.
2: വേണ്ട, മതിയായിട്ട.
3: എന്നും ഈ രസവും സാമ്പാറും മോരും കൂട്ടി മടുത്തൂലേ?
2: എന്താ പറഞ്ഞു?
3: മുഖം കണ്ടാ എനിക്ക് അറിഞ്ഞൂടെ. മത്സ്യവും മാംസവും കഴിക്കണം തോന്നുമ്പോ ഹോട്ടലിൽ ചെന്ന് കഴിച്ചോളൂ. കയ്യും വായൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകിയാ മതി.
2: ഞാനൊരു കാര്യം പറയാം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പങ്കുവെക്കാൻ പറ്റുന്നത് ഏതാ? അതേ നമുക്ക് വേണ്ടു. അല്ലാതെ എന്റെ ഇഷ്ടം, സരസുന്റെ ഇഷ്ടം അങ്ങനൊന്നുമില്ല. എന്നതാ ഈ ആലോചിച്ച് കൂട്ടുന്നേ?
3: ഒന്നുമില്ല.
2: പിന്നെ അതിനെ കണ്ണു നിറഞ്ഞേ. ഞാൻ പറയട്ടെ, വീട്ടുകാരെ പറ്റി ആലോചിച്ചു അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും ആലോചിക്കരുതെന്ന്. ഒരു നസ്രാണിയെ കെട്ടിയ പട്ടത്തി പെണ്ണിനെ ഇനി അവർക്ക് എന്നാത്തിനാ? അത് പ്രതീക്ഷിക്കുന്ന അതല്ല. സരസുന് ഞാനില്ലേ, അപ്പയായിട്ടും അമ്മയായിട്ടും എല്ലാമായിട്ടും. നമുക്ക് എന്നാത്തിനാ ബന്ധുക്കള്? കുറച്ചാളൂടെ കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരാളോട് വരാൻ പോവല്ലേ? ഈ ലോകത്ത് നമ്മൾ 3 പേർ മതി.
0: ഇപ്പോൾ സരസ്വതി ഗർഭിണിയാണ്. ആദ്യമൊക്കെ വീട്ടുജോലികളിൽ തോമസും സഹായിച്ചെങ്കിലും പതിയെ പതിയെ എല്ലാം കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ഇരുവർക്കുമായില്ല. സരസ്വതിയുടെ എതിർപ്പ് അവഗണിച്ച് തോമസും വീട്ടുടമസ്ഥൻ പത്മനാഭനും കൂടി പറ്റിയ ഒരു വീട്ടുവേലക്കാരിയെ തപ്പിയിറങ്ങി.
2: 200 രൂപ എന്ന് പറയുന്നത് കൂടുതലാ. അത്രയ്ക്കുള്ള പണി ഇല്ല അവിടെ.
3: കൂടുതലാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കൂ, എനിക്ക് പറ്റത്തില്ല.
1: ഇരുന്നൂറെങ്കിൽ 200 കൊടുത്ത് തൊലിക്കുന്നത് നല്ലത്. എത്ര നേരമായി നമ്മൾ നടക്കണു. ചെരുപ്പിന്റെ വാറ് കഴിഞ്ഞു.
2: ആ, 200 എങ്കിൽ 200. പക്ഷെ ഇന്ന് തന്നെ വരണം.
3: ധൃതി പിടിക്കല്ലേ, ചോദിക്കട്ടെ. മിക്സിയും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടോ?
2: മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഇല്ല.
3: അപ്പൊ പിന്നെ എങ്ങനെ അലക്കാനാ? ഇതാ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ജോലിക്ക് വരാൻ മാടി.
2: വീട്ടിൽ ഞാനാ അലക്കുന്നത്, കൂട്ടത്തിൽ നിന്ന് സഹായിച്ചു തന്നാ മതി.
3: വാരികളൊക്കെ വരുത്തുന്നുണ്ടോ?
2: വാരികളോ?
1: വാരികൾ ഇപ്പൊ തൽക്കാലം ഒന്നും വരുത്തുന്നില്ല. ഏത് വേണമെങ്കിൽ വരത്തി തരാം. അതിന്റെ ലിസ്റ്റ് കൂടെ തന്നാ മതി.
3: വിചാരം ടി വി ഒക്കെ ഉണ്ടല്ലോ അല്ലേ?
2: ആ, അത് രണ്ടും ഇല്ല.
3: പിന്നീട് വീടാ? എനിക്ക് പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് വരാൻ.
2: നിങ്ങൾ എന്നാ എന്നെ കൂടെ കെട്ടിയെടുത്തത്?
1: മാഷ് ദേഷ്യപ്പെടല്ലേ.
2: എന്നാ ആ പെങ്കൊച്ചു പറയുന്നേ? മിക്സി വേണം, TV വേണം, VCR വേണം, നാളെ ഒരു ചെറുക്കനെ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നായി?
1: വെറുതെ നമ്മൾ

0: ിട്ട് കാര്യമില്ല, കാലം മാറി. ഇതിനേക്കാൾ കുറഞ്ഞ ഡിമാൻഡിൽ ബി എ കാരനെ എം എ കാരനെയും കിട്ടിയെന്ന് വരും, പക്ഷെ വേലക്കാരനെ കിട്ടില്ല. ഇനിയിപ്പോ ഒരു അഡ്രസ് കൂടെ എന്തെങ്കിലും ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം.
1: വന്ന കാലിൽ നിൽക്കാതെ കയറിയിരിക്കൂ. കയറിയിരിക്കുന്നേ
0: മര്യാദയുണ്ട്.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടില് ഒരു രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഇവര് കാലത്ത് ജോലിക്ക് പോയാൽ വൈകുന്നേരം ഇവര് മടങ്ങി വരുന്നവരെ അവിടെ യാതൊരു ജോലിയില്ല.
1: ജോലി ചെയ്യാൻ അവൾക്ക് യാതൊരു മടിയുമില്ല.
0: ശമ്പളം എത്ര വേണ്ടേ?
1: ശമ്പളത്തിന്റെ കാര്യം ഇരിക്കട്ടെ, ആദ്യം പെണ്ണിനെ ഇഷ്ടപ്പെടണ്ടേ?
0: വേണം
1: മോളെ. അമ്മ ചെല്ലടി നാണിക്കാതെ.
2: അപ്പനാന്നേരം നമ്മളിനി പെണ്ണ് കാണാമെന്ന് വിചാരിക്കൂ.
0: ശരിയല്ലേ, നമ്മൾ പെണ്ണിനെ കാണാനല്ലേ വന്നത്.
2: അതെ.
3: എന്നാൽ രണ്ടു ദിവസത്തിന് ശേഷം ആ വേലക്കാരിയെയും സരസ്വതി പറഞ്ഞുവിട്ടു. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് തോമസിന്റെ അളിയൻ ഈനാശു പ്രത്യക്ഷപ്പെടുന്നത്. കല്യാണത്തിന് ശേഷം കുടുംബക്കാരുമായിട്ട് ബന്ധമില്ലാതിരുന്ന തോമസിനെ കാണാൻ ഇപ്പോൾ അളിയൻ വന്നതിന്റെ ഉദ്ദേശം അയാൾക്ക് പിടികിട്ടിയില്ല.

0: എന്തണ്ട ഈ പൊട്ടം പൂരം കാണുന്ന പോലെ നോക്കണേ, മനസ്സിലായില്ല നിനക്ക്?
1: തല്ലാനാണോ തടവാനാണോ എന്നറിയണ്ടേ? ഏതായാലും കുടുംബക്കാർക്ക് ഞാനൊരു പവഞ്ഞ പുള്ളിയാണല്ലോ.
0: അത് നിന്റെ താമരശ്ശേരി കുടുംബക്കാർക്ക്. എന്റെ അപ്പൻ തെക്കേത്തല വറീതാ, നിന്റെ പെങ്ങളെ കെട്ടിന്ന് വിചാരിച്ച് താമരശ്ശേരി കുടുംബക്കാരുടെ താളത്തിനൊത്ത് തുള്ളാൻ ഈ ഈനാച്ചനെ കിട്ടില്ല.
1: അതിന്റെ മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പൊ ഞാനിപ്പോ അറിയാന.
0: എടാ, നീ ഒരു പട്ടത്തി പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു എനിക്കിന്നിട്ട് തേങ്ങയെ. ഞാൻ ഈ ഇരിഞ്ഞാലക്കോട്ട് കന്യാകുമാരി, കന്യാകുമാരി ടു ഇരിഞ്ഞാലക്കോട്ട് എപ്പോഴും ഓട്ടല്ലേ, വരാൻ നേരം കിട്ടണ്ടേ?
1: ഞാൻ കരുതി ചേച്ചിയുടെ സമ്മതം.
0: എന്റെ നട്ടല്ലൂരി അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണല്ലോ ഞാൻ നടക്കണേ. എടാ, നീ പട്ടത്തിയോ നമ്പൂരിച്ചോ ഏത് പിശാശിനെ വേണേ കല്യാണം കഴിച്ചോ, പക്ഷെ അവള് പെണ്ണായിരിക്കണം. ആണോ?
1: ആയിരിക്കണം, അല്ലേ പിന്നെ എങ്ങനെ ഗർഭിണിയാവുന്നത്?
0: ഗർഭിണിയോ?
1: അളിയും പിന്നെ എന്നാ വാഴയ്ക്ക വിചാരിച്ചത്?
0: എടക്കള്ളോ, നീന്റെ ചെലവിൽ നാളെ അടിച്ചിട്ടുള്ള കാര്യമുള്ളൂ, കേറുവണില്ല.
2: അങ്ങനെ ഈനാശു അവരിൽ ഒരാളായി മാറി. വീട്ടു സഹായത്തിന് ആളെ അന്വേഷിക്കുന്ന കാര്യവും കൂട്ടത്തിൽ ഈനാശു അറിഞ്ഞു. വൃത്തിയും ആത്മാർത്ഥതയും ഒക്കെയുള്ള ഒരു വേലക്കാരനെ അവർക്കായി അയാൾ കണ്ടെത്തി.
3: കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാണ്, മാസ്റ്റർ ടീച്ചറാണല്ലേ ഈനാശാട്ടം പറഞ്ഞിരുന്നു. എന്റെ പേര് അപ്പുക്കുട്ടൻ. കഴിവ് ആത്മാർത്ഥതയുള്ള ഒരു വെപ്പുകാരൻ വേണം ഈനാശാട്ടനോട് പറഞ്ഞിരുന്നില്ലേ? അയച്ചതന്യാ താക്കോല്. എന്റെ മാസ്റ്റർ ഉച്ചക്ക് 12 മണിക്ക് എത്തിയതാ. ഞാൻ ഇരുന്നിരുന്ന് വേറെറിയെന്ന് കണ്ടപ്പോ വെറുതെ അമ്മർത്തുള്ള തൂണിലൊന്ന് കയറി തപ്പി നോക്കി. അവിടെയൊക്കെയാണ് സാധാരണ താക്കോല് വെക്കുക. കിട്ടി. കിട്ടിയപ്പോ പിന്നെ ആരോട് ചോദിക്കാൻ, ഈനാശേട്ടന്റെ അലിയനല്ലേ, പ്രത്യേക അനുവാദം ഒന്നും വേണ്ടല്ലോ. ഞാൻ കയറി. ഇനി ഞാൻ തന്നെയാണല്ലോ ഈ വീട് നോക്കേണ്ടതും. ഏതായാലും വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാപ്പി കൂടി കഴിഞ്ഞാണോ കുളി, കുളി കഴിഞ്ഞാണോ കാപ്പി കൂടി എന്ന് ഈനാശേട്ടോട് പറഞ്ഞൂല. അയ്യോ, ഇതൊക്കെ ഞാൻ എടുത്തോണ്ടായിരുന്നല്ലോ. ഏതായാലും വെള്ളം ഞാൻ കുളിമുറി കൊണ്ടുപോയേക്കാം.
2: വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ തന്നെ ഈനാശു തീരുമാനിക്കും. ഭാര്യ റോസിയെ പറഞ്ഞു മാറ്റാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അത് വിജയിച്ചപ്പോൾ തോമസിന്റെ വീട്ടിലും ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. പക്ഷേ തോമസിന്റെ അച്ഛൻ താമരശ്ശേരി കുര്യാച്ചന് വർഷം ഇത്ര കഴിഞ്ഞിട്ടും അതൊന്നും മറക്കാനും പൊറുക്കാനും കഴിഞ്ഞില്ല.
0: അപ്പം പിടിച്ച മൊയലിന് 2 ജെവി 2 ജെവി എന്ന് പറഞ്ഞാ ഞാനിപ്പോ എന്ത് ചെയ്യാ?
4: മൊയലിന് പിന്നെ 2 ജെവി അല്ല 4 ജെവിയാ.
0: അത് പോട്ടെ അത് പോട്ടെ, അപ്പനും അമ്മയും നമ്മൾ എല്ലാവരും കൂടി അവനെ കൂട്ടിക്കൊണ്ടിരുക. അത് തന്നെ.
4: എന്റെ പട്ടി പോ.
0: പട്ടി പോയിട്ടെന്ന കാര്യം, അപ്പം പോണം.
4: ഈനാശു, നമ്മൾ തമ്മിൽ ഇതേവരെ ഒരു പ്രശ്നവും ഇല്ല. ഇനി ഈ കുരുത്തംകെട്ടവന്റെ പേരില് നമ്മൾ അമ്മായി അപ്പനും മരുമോനും തമ്മിൽ വഴക്കുണ്ടാക്കണ്ട.
5: നിങ്ങൾ എന്നെ വായി പറയുന്നത്, മക്കളെ തോപ്പിച്ചിട്ട് എന്നെ കിട്ടാനാ? ഒക്കെ കർത്താവിന്റെ നാമത്തിലൊക്കെ മറക്കണം അല്ലേ ഈനാശു?
4: ഇക്കാര്യത്തിൽ നീ ഇടപെടരുത്. താമരശ്ശേരി കുര്യത്തൻ തറവാട്ടുകാരൻ ക്രിസ്ത്യാനിയാടി. 2-3 അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉണ്ടായിട്ടുള്ളതാ ഈ കുടുംബത്തിൽ നിന്ന്. തിരുസഭയിൽ വരെ സ്ഥാനമുള്ളവനായി കുര്യച്ചൻ. എന്റെ മുഖത്ത് അവൻ കരിവാരി തേച്ചിട്ട് ഇറങ്ങിപ്പോയത്. എന്നിട്ട് ഞാനത് മറക്കണം അല്ലേ? പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി.
0: പെണ്ണുങ്ങളുടെ പ്രസവകാര്യം പള്ളി പോയി പറഞ്ഞിട്ട് കാര്യം, ഇത് നല്ല കുത്തു.
5: എനിക്കേനാച്ചു, ആദ്യമായിട്ടാ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാലി പറക്കാൻ പോകുന്നത്. അത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതായിപ്പോയി.
4: എടി, അങ്ങനെ ഒരു മകൻ നമുക്കില്ല. റേഷൻ കാർഡിൽ നിന്ന് വരെ അവന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞതാ. മക്കളില്ലാത്തത് കൊണ്ട് ഒരു അപ്പന്റെ വിഷമം എന്താന്ന് നിനക്കറിയത്തില്ല.

0: 40,000 രൂപ ചെലവാക്കിയാ ഞാൻ അവനെ പഠിപ്പിച്ചത്. ആറുപേർക്ക് പത്ത് തെങ്ങിൻ തൈ വെച്ചെങ്കി ഇപ്പൊ കാശ് ഇത്രയാനെ.
1: തേങ്ങക്കിപ്പോ അപ്പം വിചാരിക്കുന്ന അത്ര വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് ആ വർത്തമാനം പറയണ്ട. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അവിടെ പോകും, റോസിനെയും കൊണ്ടു വരുന്നത് പറ്റേ.
2: അങ്ങനെ റോസിയും ഈനാശുവും കൂടി പിറ്റേന്ന് തന്നെ തോമസിന്റെ വീട്ടിലെത്തി. ആദ്യം കുറച്ചു പരാതിയും പരിഭവവും ഒക്കെ ഉണ്ടായെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറി. വർഷങ്ങൾക്ക് ശേഷം തന്റെ അനിയനെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം റോസിക്കും ഉണ്ടായിരുന്നു. സരസ്വതിയെ നാത്തൂനായി തന്നെ അംഗീകരിക്കാനും റോസിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. സരസ്വതിയുടെ വീട്ടുകാരെ കൂടി കാര്യമൊക്കെ അറിയിച്ച് പറ്റുവാണെങ്കിൽ എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ തന്നെ ഈനാശു തീരുമാനിച്ചു. അങ്ങനെ ഈനാശു സരസ്വതിയുടെ വീട്ടിലെത്തി.
0: സ്വാമി, ഈ നാരായണയ്യര്
3: എന്റെ ബ്രദറിനല്ലോ. ആനാ, അവനക്ക് സംഗീതത്തെ പറ്റി ഒന്നും അറിയില്ല. ഇന്ത ഫാമിലിയിൽ ആകെയുള്ള ഒരേ ഒരു മുഷൻ ഞാൻ താൻ. ശ്രീനിവാസ് അയ്യർ ശീമാച്ചു എന്ന് വിളിക്കും.
4: യാര്?
3: എനിക്ക് കച്ചേരി ബുക്ക് പെണ് വന്നതാക്കും. ഇവിടുത്തെ നാരായണയ്യർ.
0: ഓ, വണക്കം.
4: വണക്കം.
0: ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ.
4: അപ്പൊ എന്നെ അല്ലയാ?
0: എന്നാ വിഷയം? ഞാനിപ്പോ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരിക. എന്റെ പേര് ഈനാശു. സരസ്വതിയെ കല്യാണം കഴിച്ച തോമസ് കുട്ടി എന്റെ അളിയനാ. സരസ്വതിയുടെ ഭർത്താവിന്റെ അളിയൻ. അതായത് ബ്രദറിനല്ലോ. തിന്നാൻ വരല്ലേ. ഏതായാലും വന്നു, ഇനി പറയാനുള്ളത് പറഞ്ഞിട്ടേ പോണുള്ളൂ.
3: അവളെ പറ്റിയൊന്നും ഞങ്ങൾ കേൾക്കണ്ട. അങ്ങനെ ഒരു മകൾ എനിക്ക് ജീവിച്ചിരിപ്പില്ല.
5: ഇവൻ കിട്ട എന്നാ?
0: ഏതാ ഈ മരക്കുരിശ്? സരസ്വതിയുടെ അമ്മ.
3: ഏയ്, സരസ്വതിയുടെ അമ്മ മരിച്ചത് നാളെ എത്രയായി? ഇത് മാമി, അണ്ണൻ, തങ്കച്ചി. എപ്പോ ഇപ്പിടുത്ത ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കും? കലബല കലബല കലബല
5: നമ്മ കുടുംബത്തിക്ക് അവമാനം.
0: പെങ്ങളെ, ഞാനൊന്ന് പറയട്ടെ. സരസ്വതിയും തോമാസൂട്ടിയും കല്യാണം കഴിച്ചോണ്ട് തൃശ്ശൂരോ കോട്ടയത്തോ തിരുവനന്തപുരത്തോ ഇവിടെ ഒന്നും ആകാശം ഇടിഞ്ഞൊഴിഞ്ഞു വീണിട്ടില്ല. പിന്നെ താമരശ്ശേരി കുരിയച്ഛന്റെ വീടിന്റെ മുകളില് ഒരു ചെറിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിള്ളൽ ഇവിടെ
3: ഉണ്ടായിട്ടുണ്ട്.
0: ഇവർക്ക് ഭർത്താവില്ലേ?
3: ഇല്ല, ഉപേക്ഷിച്ചു പോയി.
0: അയ്യോ, കഷ്ടായി പോയി. അല്ല, ഉണ്ടെങ്കി അയാളുടെ ചവിട്ടത്തിൽ രണ്ട്
5: പൂശുപൂശായിരുന്നേ.
0: അമ്മയാര് പെണ്ണിന്റെ ഒരു നസാനി കെട്ടിന്ന് വെച്ച് ഒരു സംഗതി നടക്കായിരുന്നിട്ടില്ല. അവളിപ്പോ ഗർഭിണിയാ. ആ വിവരം ഒന്ന് പറയാന്ന് വെച്ചാ ഞാൻ ഇവിടെ വരെ വന്നത്. ഏതായാലും ഇത്രത്തോളായി. ഇനി എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാ നമുക്കൊരു കുടുംബം പോലെ കഴിയാം. സ്വാമി ഒന്ന് ആലോചിക്ക്, പാട്ടുകാരെ ഞാൻ പോട്ടെ, അമ്മയാരെ പോട്ടെ.
2: എന്തായാലും ഈനാശുവിന്റെ ശ്രമങ്ങളൊന്നും പാഴായില്ല. സരസ്വതിയുടെ മാമൻ ശ്രീനിവാസ അയ്യർ പിറ്റേന്ന് തന്നെ സരസ്വതിയെ കാണാൻ അവരുടെ വീട്ടിലെത്തി. ഭാഗവതർ കൂടിയായ ശ്രീനിവാസ അയ്യരാണ് പാട്ടിലേക്ക് സരസ്വതിയെ നയിച്ചത്. ഹാർമോണിയമൊക്കെയായി ശിഷ്ടകാലം സരസ്വതിയോടൊപ്പമാകാമെന്ന് ഉറപ്പിച്ച മട്ടിലാണ് എന്തായാലും ഭാഗവതരെത്തിയത്. അത് ബാക്കിയുള്ളവർക്ക് ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരുന്നില്ല.
6: ഈ സംഗീതം.

0: കൂട്ടാ, കല്ലിലെ പോലും വലിയിക്കുന്നതാണ് സംഗീതം.
1: എന്നാ ഞാനൊരു കല്ലെടുത്തോണ്ട് അയച്ചേരാ. ഇന്നലെയും കൂടി ഉറങ്ങിയിട്ടില്ല സ്വാമി.
0: ഉറക്കത്തിന് താരാത്താണ്. ഓ മന തിങ്കൾക്കി ദാവോ ബോ നല്ല കോമള തയമരപ്പു. ആ വരണം വരണം, മാപ്പിളയ്ക്ക് സംഗീതം ഇഷ്ടമാണല്ലേ.
2: പിന്നെ ഫഹാത്താർക്കാ ഇഷ്ടമല്ലാത്തത്? പക്ഷെ അതിനൊക്കെ ഒരു സമയം കാലം വേണ്ടായോ?
0: സംഗീതത്തിന് സമയം കാലം ഒന്നും ഇല്ലേ.
2: മനുഷ്യർക്കൊണ്ടേ, എല്ലാരും സുഖമായി ചുരുണ്ടുകയാണ് ഉറങ്ങുന്ന ഈ സമയത്ത് നമുക്കല്പോ ഒന്ന് ഉറങ്ങണ്ടായോ? പാട്ടങ്ങനെ മുട്ടിരിക്കണ താങ്ങിക്കോ. ആ കട്ട ഏതാന്ന് വെച്ചാൽ ഒന്ന് താത്തി വെച്ച് മറ്റാർക്കും ഒതുവില്ലാത്ത രീതിയില് നമുക്ക് വേണ്ടി മാത്രം ഏതാ.
3: പ്രസവത്തോടനുബന്ധിച്ച് സരസ്വതി ടീച്ചർക്ക് രണ്ടു മാസം അവധി ലഭിച്ചെങ്കിലും തോമസ് മാഷിന് അത് കിട്ടിയില്ല. എച്ച് എമ്മിനോട് കയർത്തിട്ടും ഗുണമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്പുക്കുട്ടൻ വന്ന് സരസ്വതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയ വിവരം തോമസിനെ അറിയിച്ചു. തോമസ് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും സരസ്വതി പ്രസവിച്ചിരുന്നു, ഒരു പെൺകുട്ടി. റോസിയും ഈനാശുവും മാമനും അപ്പുക്കുട്ടനും ഒക്കെ ആയപ്പോൾ കുഞ്ഞിനെ നോക്കൽ എളുപ്പമായി. കുഞ്ഞ് ജനിച്ച വിവരം അറിയിച്ചുകൊണ്ട് രണ്ടു വീടുകളിലേക്കും തോമസ് കത്തയച്ചു. തോമസിന്റെ അമ്മച്ചിക്ക് അപ്പച്ചനെ പറഞ്ഞു ധരിപ്പിച്ച് തോമസിന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ അത് മതിയായിരുന്നു.
4: അമ്മച്ചി
2: കരയായിരിക്കുന്നു.

0: അമ്മ എന്നതായി കാണിക്കുന്നേ, കരയാനാണോ ഇങ്ങോട്ട് വന്നേ? എടാ നീ അപ്പുറത്തോട്ടില്ല, അപ്പത്തിനോടെ നിക്കല്ലേ. ഇതാ മോളെ കാണണ്ടേ, നാത്തൂന് അമ്മച്ചി.
1: അപ്പച്ച, അപ്പച്ചന് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ഞാൻ ചെയ്തതും വലിയ തെറ്റാ, പക്ഷെ എല്ലാം കഴിഞ്ഞില്ലേ അപ്പച്ച. അങ്ങോട്ട് വന്ന് അപ്പത്തിനെ കാണണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു. അപ്പച്ചനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കരുതിയ. സരസ് ഒരു പാവോ, അവൾ എപ്പോഴും പറയും അപ്പച്ചനെ പോയി കാണണം, മാപ്പ് ചോദിക്കണം എന്നൊക്കെ. പിന്നെ പുറമേക്ക് ആരെന്നാ പറഞ്ഞാലും എനിക്കറിയാം അപ്പച്ചനെ ഇഷ്ടമാണ്.
2: നിന്റെ അമ്മച്ചിയെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാ ഞാനിവിടെ വരെ വരാൻ തയ്യാറായത്. എനിക്ക് ഉടനെ പോണം.
1: ഏതായാലും വന്നില്ലേ അപ്പച്ച, അകത്തേക്ക് വന്നു. എന്റെ മോളെ ഒന്ന് കാണണ്ടായോ?
0: പേടിക്കാനൊന്നുമില്ല, മോളെ അങ്ങോട്ട് ചെല്ലേ. ചേച്ചിയും കൂടവ. ഈശോയെ, ഞാനില്ല നാത്തൂനെ, അപ്പച്ചൻ എന്നെ ഇപ്പൊ കാണണ്ട. അല്ലെങ്കിൽ തന്നെ അപ്പച്ചൻ പറയുന്നൊന്നും ഞങ്ങള് കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നും വഴക്കാ. ദേ മാത്തും പോ, ചേച്ചി അങ്ങോട്ട് ചെല്ലുന്നേ. അമ്മച്ചി കൂടെ പോ, വാടി.
1: മോളെ, വല്യപ്പച്ചൻ.
3: ഇതേപോലെ തന്നെ സരസ്വതിയുടെ അച്ഛനും മാമിയും അവരുടെ വീട്ടിലെത്തി. അങ്ങനെ ഒരു കുഞ്ഞു ജനിച്ചതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്ന് അവർ കരുതി.
1: ഇപ്പൊ എന്നാ പറയുന്നു? അപ്പച്ചനായി, അമ്മച്ചയായി, ബന്ധുക്കളെല്ലായി. ഞാൻ പറഞ്ഞില്ലായോ എന്റെ മോള് ഭാഗ്യവതിയാണെന്ന്?
0: പക്ഷെ ആരും അങ്ങോട്ട് തുറന്നു പെരുമാറി തുടങ്ങിയിട്ടില്ല.
1: അത് പിന്നെ അങ്ങനല്ലായോ? ഒന്നൊന്നര കൊല്ലമായിട്ട് മനസ്സ് സൂക്ഷിച്ചിരുന്ന വാശിയും വൈരാജ്യം പെട്ടെന്നങ്ങ് മാറുമെന്ന് സമയമെടുത്തില്ലയോ? സത്യത്തിൽ എന്നാ പോക്രിത്രമായി നമ്മൾ കാണിച്ച്? ഒരു ശുദ്ധ ബ്രാഹ്മണ കുടുംബത്തിൽ പറഞ്ഞൊരു പട്ടത്തെ കുട്ടിയെ ഒരു നസാണി ചെറുക്കാൻ തട്ടിക്കൊണ്ടുവാന്ന് വെച്ചാൽ?
0: തട്ടിക്കൊണ്ടുപോയെന്നല്ലോ, ഇറങ്ങി വന്നല്ലേ.
1: അതെ, പക്ഷെ പുറമേ നിന്ന് വെച്ചിട്ട് ചോദിക്കേ, കുടുംബത്തിൽ വന്നത് സഹിക്കാൻ പറ്റൂ?
0: അത് ശരിയാ.
1: എന്നാ വാഴകയാണേലും ഇത്രത്തോളം ആയല്ലോ. ഇനിയാണ് നമ്മൾ യഥാർത്ഥ സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കാൻ പോകുന്നത്.
3: പക്ഷേ പുതിയ പ്രശ്നങ്ങൾക്കുള്ള തുടക്കം മാത്രമായിരുന്നു അതെല്ലാം. ജാതിമത വ്യത്യാസങ്ങളെ അംഗീകരിക്കാൻ തോമസിനെയും സരസ്വതിയെയും പോലെ ഇരുവരുടെയും വീട്ടുകാർക്കായില്ല. ഒരു കൂട്ടർ ഗായത്രി മന്ത്രവും ജപിച്ച് മുറ്റത്ത് കോലവും വരച്ചിരുന്നപ്പോൾ മറുകൂട്ടർ പ്രാർത്ഥനയും മറ്റാചാരങ്ങളും ഒക്കെയായി കഴിഞ്ഞുകൂടാൻ തന്നെ തീരുമാനിച്ചു.
4: നമസ്തേ സുമഹാമായേ കിഭീരേ സുരപൂജിതേ ശംഖ ചക്ര ഗരാഗസ്തേ മഹാലക്ഷ്മി നമസ്തുതേ. നമസ്തേ ഗരുഡാരുഡേഴൊളാസുരഭയങ്കരി സർവപാപഹാരദേവി മഹാലക്ഷ്മി നമസ്തുതേ. സർവജ്ഞേ സർവജ്ഞേ സർവരദേ സർവദുഃഖ
5: നോക്കിക്കുട്ടിയെ, അവര് പൂജ മന്ത്രം ഒക്കെ തുടങ്ങി.
0: എന്റെ ഈശോ, ഇനിയിപ്പൊ എന്നാ ചെയ്യും?
5: എന്നാ ചെയ്യാനാ? നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ
0: പറയാം.
4: സദാദേവി ലക്ഷ്മി നമസ്തുതേ. ആദ്യന്തര ദേവി അതിശക്തി മൈജരി യോഗയേ യോഗ സംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ.

0: ചക്രാജു ചക്രാജു
1: അപ്പത്തിനാണ് എവിടെ നിൽക്കുന്നത്?
2: നിന്നെ കാണാൻ തന്നെ. വീട്ടിൽ വെച്ച് കാണാനും സൗകര്യമായിട്ട് സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ? നിന്റെ ഭാര്യ വീട്ടുകാരുടെ കണ്ണില്ലേ? ഞങ്ങളൊക്കെ വെറും ഏഴാം കൂലികളാണല്ലോ.
1: അങ്ങനൊന്നും ഇല്ല.
2: അല്ല, എനിക്കറിയാം നിന്നെക്കാൾ കൂടുതൽ ലോകം
1: കണ്ടിട്ടുള്ളവരാണല്ലോ.
2: ഏതായാലും നിന്റെ വാശി ജയിച്ചു. നീ വിചാരിച്ചൊക്കെ നടന്നല്ലോ. അപ്പച്ചൻ തോറ്റു എന്ന് തന്നെ കരുതിച്ചോ, അല്ലെങ്കിൽ നാണമില്ല അതിന്റെ പടികേറി വരത്തില്ലല്ലോ.
1: അപ്പച്ചൻ എന്നാ ഉദ്ദേശമായി പറയുന്നത്?
2: ഇപ്പൊ തന്നെ നിന്റെ അമ്മച്ചിയെ ഓർത്തിട്ടാ ഞാൻ നിന്റെ വീട്ടിൽ വന്നത്. അവളൊരു ഹൃദ്രോഗി ആയി പോയില്ലേ?
1: അമ്മച്ചിക്ക് ഹൃദ്രോഗോ? വടിയാ, എത്ര ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിക്ക് വെറും ഗ്യാസിന്റെ ഉപദ്രവമാണെന്ന്.
2: ഗ്യാസ് തന്നെ, പക്ഷെ അതിൽ നിന്ന് ഹൃദ്രോഗം ഉണ്ടായി കൂടുന്നില്ല. മനസ്സിന് വിഷമം തട്ടാൻ നോക്കണ്ടേ നമ്മളൊക്കെ അല്ലേ? ഏതായാലും ഞാൻ തിരിച്ചു പോവുക. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ടുകളയാന്ന് വിചാരിച്ചു അത്ര തന്നെ.
1: രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാൻ പറ്റാ?
2: വേണ്ട വേണ്ട വേണ്ട, നീയും നിന്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് സ്വൈരമായിട്ടും കഴിഞ്ഞോണ്ടാ മതി. ഉണ്ടല്ലോ നാലുപുഴ നാക്കുമായിട്ടൊരു തള്ളച്ചിയും കൂടെ കുറെ എണ്ണവും. നിന്റെ ഭാര്യയ്ക്കും അവരോടൊക്കെ തന്നെയാ വലിയ കാര്യം.
1: അപ്പച്ചാ അപ്പച്ചു ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. അവളൊരു സാധുവാ. നിങ്ങളോടൊക്കെ എങ്ങനെ

0: പെരുമാറണം അറിഞ്ഞൂടാ. ഏതാ പേടിയുണ്ടാ?
1: പേടിയും ധിക്കാരും ഒക്കെ എനിക്ക് തിരിച്ചറിയാം. നിന്റെ അമ്മച്ചിക്ക് നിന്നോടുകൂടി താമസിച്ചുള്ള ഭൂതി മതിയാകുമ്പോ ഒരു ബസ് കയറ്റി അങ്ങ് അയച്ചേരെ. പിന്നെ നിനക്കപ്പച്ചനെ കാണണം തോന്നുമ്പോ അങ്ങോട്ട് വരാം. ആ വീടിന്റെ വാതിൽ ഒരിക്കൽ നിന്റെ മുമ്പ് ഞാൻ കൊട്ടി അടച്ചടാ. പക്ഷേ എന്റെ മനസ്സ് വലുതായത് കൊണ്ട് ഞാനത് ഇപ്പൊ തുറന്നിട്ടിരിക്കാം.
0: എന്നാ ഞാൻ ബസ് സ്റ്റാൻഡിൽ വരാം.
1: വേണ്ട വേണ്ട, ബസ് സ്റ്റാൻഡ് എനിക്കറിയാം. ബസ് കണ്ടാ തിരിച്ചറിയുകയും ചെയ്യാം. തൽക്കാലം നിന്റെ സഹായം ആവശ്യമില്ല.
2: വീട്ടുകാർ തമ്മിലുള്ള ഈ രസക്കുറവ് കണ്ടില്ല എന്ന് നടിക്കാൻ തോമസും സരസ്വതിയും തീരുമാനിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും പെരുമാറണമെന്നില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട എന്ന് തോമസ് സരസ്വതിയെ പറഞ്ഞു മനസ്സിലാക്കി. ഈ വീട്ടിൽ ജാതിയും മതവും ഒന്നുമില്ല എന്നും ആർക്ക് വേണമെങ്കിലും ഏത് ദൈവത്തെയും എപ്പോൾ വേണമെങ്കിലും പൂജിക്കാമെന്നും തോമസ് ഇരു വീട്ടുകാരോടും പറയുകയുണ്ടായി. മറ്റുള്ളവർക്ക് സമചിത്തതയോടെ പെരുമാറാൻ കഴിയാത്തിടത്ത് തങ്ങൾ കണ്ടറിഞ്ഞു പെരുമാറിയാൽ ഒരു മാറ്റമുണ്ടാകുമെന്ന് അവർ ധരിച്ചു. അതുകൊണ്ടാണ് സരസ്വതിയുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് അവർ ഒരുമിച്ചു പോയത്. എന്നാൽ ഉച്ചഭക്ഷണം കഴിക്കാൻ എല്ലാവരുടെയും ഒപ്പമിരുന്ന തോമസിനെ ചിലർ അവഹേളിച്ചു. ഇത് അയാളിൽ ഒരു മുറിവുണ്ടാക്കി.
3: ഒന്നും കഴിച്ചില്ലല്ലോ.

0: അവിടെ പോയിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. സംസ്കാരമല്ല ഒന്നിനും, അതുകൊണ്ടാ. ഇനി ഇങ്ങനെ ഒരു കാര്യത്തിന് നമുക്ക് പോണ്ട. ഇങ്ങനൊന്നും പറയാണ്ടിരിക്കുമ്പോഴാ എനിക്ക് വിഷമം.
1: ഒന്നെനിക്ക് മനസ്സിലായി, ചില അവസരങ്ങളിലെങ്കിലും നമ്മൾ രണ്ടും രണ്ടാ. എത്ര ശ്രമിച്ചാലും
0: അല്ല, നമ്മൾ രണ്ടും ഒന്നാ. എന്തിനെങ്കിലും വേണ്ടാത്തൊക്കെ പറയുന്നേ, ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പോയത്. നേരിട്ട് ക്ഷണിച്ചതാണ്, സമുദായം അംഗീകരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു ആരാ എന്നിട്ടിപ്പോ ഓരോന്ന് പറഞ്ഞു എന്നെ.
1: എന്നാതിനാ കരയുന്നേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ. ആ കഴിഞ്ഞാ കഴിഞ്ഞു, സാരമില്ല.
2: ദിനം പ്രതി കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. റോസിയും അമ്മച്ചിയും കൂടി കുറച്ചു മീൻ വാങ്ങി വെക്കാൻ ശ്രമിച്ചത് വലിയ വഴക്കുകൾക്കിടയായി. ഇരുകൂട്ടരെയും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ തോമസും സരസ്വതിയും പാടുപെട്ടു. സരസ്വതിയുടെ വീട്ടുകാരെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ റോസി തന്റെ അമ്മായിയമ്മ വെറോണിക്കയുടെ സഹായം തേടി. വെറോണിക്ക പറഞ്ഞുകൊടുത്ത ബുദ്ധിയാണ് കുട്ടിയുടെ മാമോദീസ് നടത്താൻ തോമസിനെ പ്രേരിപ്പിക്കുക എന്നത്.
1: ഇക്കാര്യം പറയാനാണെങ്കിൽ അപ്പത്തിനുകൂടെ കാര്യമില്ലായിരുന്നല്ലോ. മോള് ജനിക്കുന്നതിന് മുമ്പേ ഞാനും സരസും കൂടെ തീരുമാനിച്ചതാ അവൾ ഒരു മതത്തിലും പെടുത്തുകയല്ല.
3: തോമസ് കുട്ടി, നിനക്കൊരു തോന്നലുണ്ട്. നീ വിചാരിക്കുന്ന ഒക്കെ ശരിയാണ്. അല്ല, എന്നാ കണ്ടിട്ടാ നീ മോളെ മാമോദീസ മുക്കണ്ടെന്ന് പറയുന്നേ? നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിന് വേണ്ടി അപ്പച്ചൻ ഇങ്ങനെ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെ നിന്റെ നാല് കാശ് കിട്ടാൻ വേണ്ടിട്ടാ ഈ പറയുന്നേ? നിനക്ക് നിന്റെ കുഞ്ഞിനോടുള്ള അത്ര സ്നേഹം എനിക്ക് നിന്നോടുമുണ്ട്. അതുകൊണ്ടാണ് പലതവണ വേദനിപ്പിച്ചിട്ടും നിന്നോട് എനിക്ക് വെറുപ്പ് തോന്നാത്തത്.
1: അപ്പച്ച എന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്നവൾ ആ സരസ്, അവക്ക് സഹിക്കാൻ ഒക്കത്തില്ല. അവളെ വേദനിപ്പിക്കുന്ന ഒന്നും എന്നെ കിട്ടില്ല.
3: അവള് ബുദ്ധിയുള്ളവളാ, അവക്ക് പറഞ്ഞാ മനസ്സിലാവും. ഇപ്പോഴത്തെ ഈ ചോരത്തളപ്പിന് ഞങ്ങൾ പറയുന്നതിൽ ഒന്നും ഒരു അർത്ഥവും ഇല്ലെന്ന് നിനക്ക് തോന്നും. പക്ഷെ ഒരു 16 കൊല്ലം കഴിഞ്ഞാറുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ.
1: 16 കൊല്ലം കഴിഞ്ഞ തന്നെ
3: ഇന്നത്തെ ഈ മനഃശക്തി അന്ന് നിനക്ക് ഉണ്ടാവണമെന്നില്ല. ആണാണെങ്കിൽ പോട്ടെന്ന് വെച്ചാ, ഇത് പെൺകുട്ടിയാ, മാനം മര്യാദയായിട്ട് ഒരു കല്യാണാലോചന വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അഥവാ വരികയാണെങ്കിൽ തന്നെ ഏത് ജാതിക്കാർക്ക് കൊടുക്കും? നീ അന്യജാതിയിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയത് കൊണ്ട് നിന്റെ പെങ്ങക്ക് വരുന്നില്ല എന്നൊരു ആലോചന പിന്നെയാ. ഒന്നും വേണ്ട, നീ ഒരു സ്കൂൾ മാസ്റ്റർ അല്ലേ? ഒന്നാം ക്ലാസ്സിൽ കുഞ്ഞിനെ ചേർക്കാൻ വരുമ്പോ ജാതി എഴുതുന്ന കാലത്ത് നീ എന്താ എഴുതുക? മാമോദീസ മുക്കിയത് കൊണ്ട് കാഴ്ചയ്ക്കോ ജീവിതത്തിനോ ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. ആ ചടങ്ങ് അങ്ങ് തീരും, അത്ര തന്നെ. മോനെ, ഒരാവേശത്തിന് നമുക്ക് പലതും തോന്നും. നിന്റെ ജീവിതം കൊണ്ട് നീ എങ്ങനെ വേണം കളിച്ചോ, പക്ഷേ ആ കുഞ്ഞിന്റെ ഭാവി നോക്കണം.
1: അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സരസു?
3: എടാ, ആണുങ്ങൾ തീരുമാനിക്കും, പെണ്ണുങ്ങൾ അനുസരിക്കും. അതാ അപ്പനപ്പുപ്പന്മാരായിട്ട് നമ്മുടെ കുടുംബത്തിലെ വഴക്കം. താമരശ്ശേരി കുര്യച്ചന്റെ മകൻ തോമസ് കുട്ടിയാണ്, അത് മറക്കണ്ട.

0: എന്താ ഇവിടെ വന്നിരിക്കുന്നത്?
1: ഒന്നുമില്ല,
0: ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും ഊണ് കഴിക്കുന്നില്ല, ഉറങ്ങണില്ല, പഴയ സന്തോഷമൊക്കെ പോയി.
1: വെറുതെ തോന്നാ, ഞാനേ ആലോചിക്കായിരുന്നു.
0: എന്താ?
1: നമ്മുടെ മോടെ കാര്യം, അവക്ക് നമുക്കൊരു നല്ല പേരുണ്ടായോ?
0: പേര് നേരത്തെ കണ്ടുവച്ചിട്ടില്ലേ വനിത?
1: അത് പോരാ, നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോ ഏതാ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു വെക്കുക, ജാതി എന്താന്നകത്ത് എഴുതണം, സ്കൂളിൽ ചേർക്കുമ്പോഴും അപേക്ഷാ ഫോറത്തിനകത്ത് മതത്തിൽ പ്രത്യേക കോളുണ്ട്, എന്ന് വേണ്ട ജോലി, വിവാഹം എല്ലാത്തിനും ഒരു പ്രശ്നമാവും.
0: മാറ്റം ഉണ്ടാക്കാൻ നമ്മളെങ്കിലും ശ്രമിക്കണ്ടേ?
1: അതെ, അത് നമ്മളായിട്ട് എങ്ങനെയാന്ന്, നമ്മൾ ഒറ്റപ്പെട്ടു പോവും. ഇപ്പൊ തന്നെ അപ്പച്ചനും അമ്മച്ചേക്കും ഒന്ന് ഇണങ്ങി വന്നിട്ടേ ഉള്ളൂ.
0: ഇനി എന്ത് ചെയ്യണം?
1: നമുക്ക് മോളെ പള്ളിയിൽ കൊണ്ടുപോയി മാമോദിസ മുക്കിയാലോ?
0: വേണ്ട.
2: വീട്ടിലെ താളം തെറ്റിയത് ശ്രീനിവാസ ഭാഗവതർക്ക് മനസ്സിലായി. പിറ്റേന്ന് തന്നെ അയാൾ അവിടം വിട്ടിറങ്ങി. അതിനു പുറമെ തോമസിന്റെ വീട്ടുകാർ ഇറങ്ങിയത് തോമസിന് സഹിക്കാനായില്ല. കുഞ്ഞിന്റെ മാമോദീസ ചടങ്ങ് നടത്താൻ തന്നെ അയാൾ തീരുമാനിച്ചു. സരസ്വതിയോട് വഴക്കുണ്ടാക്കി അയാൾ സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി. തോമസിന്റെ വീട്ടുകാരെല്ലാം അയാളെ പിന്തുണച്ചു. അങ്ങനെ ആദ്യമായി തോമസും സരസ്വതിയും പിരിഞ്ഞു. അതിൽ അവർ മാത്രം സങ്കടപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തോമസിന്റെ തറവാട്ടിലേക്ക് ഈനാശു എത്തി. അയാൾക്ക് തോമസിനോടായി കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു.
3: ഞാനേ നിന്റെ വീട്ടിൽ പോയിട്ടാ വരുന്നത്. അന്ന് നീ എല്ലാവരും എതിർത്ത് അന്യജാതിപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയെന്ന് കേട്ടപ്പോ എനിക്ക് നിന്നോട് ഇത്തിരി ബഹുമാനം തോന്നിയിരുന്നു. ബഹുമാനം മാത്രമല്ല, കുറച്ച് അസൂയി. ഇപ്പൊ അതൊക്കെ പോയിട്ട്
1: അളയോ, ഞാൻ അതിന് അങ്ങനെ
3: ഒന്നും പറയണ്ട. എടാ, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമുക്കൊരൊറ്റ അഭിപ്രായം ഉണ്ടാവാൻ പാടുള്ളൂ, ആടി കളിക്കരുത്.
2: ഈനാശു പോയപ്പോൾ കൂടെ ഭാര്യയെയും അമ്മയെയും കൊണ്ടുപോകാനും അയാൾ മറന്നില്ല. തോമസിനെ കാണാതെ സരസ്വതി വല്ലാതെ വേദനിച്ചു. അവളുടെ വീട്ടിലാണെങ്കിൽ കുട്ടിക്കായി ബ്രാഹ്മണ വിധിപ്രകാരമുള്ള ആചാരങ്ങൾ നടത്തുന്നതിനുള്ള ആലോചനകളിലായിരുന്നു. എല്ലാം കണ്ടും കേട്ടും സഹികെട്ട് ഒടുവിൽ സരസ്വതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അപ്പുക്കുട്ടനിൽ നിന്ന് ഈ വിവരമറിഞ്ഞ തോമസ് ആശുപത്രിയിലെത്തിയപ്പോഴേക്കും സരസ്വതി അപകടനില തരണം ചെയ്തിരുന്നു. കുട്ടിയെ കയ്യിലെടുത്ത് പുറത്തുകൂടിയിരിക്കുന്ന എല്ലാ വീട്ടുകാരോടുമായി അയാൾ അവരുടെ നയം വ്യക്തമാക്കി.
1: സരസ്വതി എന്റെ ഭാര്യയാന്നേ?
4: ആമാ,
1: ഇത് എന്റെ ചോരയെ പറഞ്ഞ കുഞ്ഞാന്നേ?
4: അതെ.
1: ആ, എന്നാല് ഞാനും സരസ്വും ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ജീവിതത്തിന്റെ ഒരു വലിയ പങ്ക് കഴിഞ്ഞു. വല്യപ്പച്ചനും വല്യമ്മച്ചിയും മാമിയൊക്കെയായി. ഞങ്ങളൊന്ന് തുടങ്ങിയിട്ട് അപ്പന്റെ അമ്മയുടെ സ്നേഹം അറിഞ്ഞ് വളരാൻ ഈ കുഞ്ഞിനെ നിങ്ങളൊന്ന് അനുവദിക്കണം. എല്ലാരൂടെ ചേർന്ന് എന്റെ സരസ്വിനെ ഗതിയാക്കിയില്ലേ, ഇനി അത് വേണ്ട.
5: മാപ്പിളെ, ചച്ചു ഞങ്ങളുടെ മോളാണ്, മോനെ തോമസ് കുട്ടി.
1: അമ്മച്ചി ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ പറഞ്ഞതല്ല. വരികയോ കൂടുകയോ എന്ത് വേണേ അയക്കും. ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും വേണം ഒരു പരിധി വരെ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ജീവിക്കാൻ പറ്റരുത്.
3: തോമസ് കുട്ടി, ഇപ്പൊ എനിക്ക് നിന്നോട് വീണ്ടും ബഹുമാനം തോന്നി തുടങ്ങി. പെങ്ങളെ, ഇന്നത്തെ വണ്ടിക്ക് തന്നെ പോവല്ലേ, അല്ലേ സ്വാമി? അപ്പച്ച, അമ്മച്ചി, നിങ്ങൾ എന്റെ ടെമ്പോ കയറിക്കോ, ഞാൻ കൊണ്ടാക്കി തരാം. റോസി, ഇവരൊന്ന് പിടിച്ചു കയറ്റി കലക്കിട്ടോ.
1: ഇനി ഇവിടെ നമ്മൾ മാത്രം. നമ്മളും നമ്മുടെ ഈ പുന്നാരമോളും മാത്രം. വനിതേ,
2: മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിനും ഐക്യത്തിനും മതത്തിനപ്പുറം മനസ്സിനാണ് സ്ഥാനം എന്ന സന്ദേശത്തോടുകൂടിയാണ് സസ്നേഹം അവസാനിക്കുന്നത്. വ്യത്യാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ മറ്റൊന്നും ഒരു തടസ്സമാകില്ല. സസ്നേഹം എന്ന ചിത്രം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

എന്തിനാ എന്നെ രക്ഷിച്ച്? എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല, അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്.

0: എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം.
1: ആരോടൊന്നും പറയണ്ട, അപ്പു പോയി ആ പണം അയക്കൂ.
0: മറക്കില്ല, ഞാൻ മരണം വരെ ഞാൻ മറക്കില്ല.
2: ഇന്നലെ മയങ്ങുന്ന നേരം ഒളിച്ചെന്നേ